ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ

0: ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി, അല്ലെങ്കിൽ ആ വേദനയുടെ, പ്രയാസത്തിന്റെ, കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കേ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ, അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അതില്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ രാവിലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
0: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർ കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് DGMA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
0: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന് സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാരാ ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, യുഎസ്എ, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8-ന് മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10-ന് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി ടി കെ ഗോവിന്ദൻ എംഎൽഎയും സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി കെ സുധാകരൻ എംപിയും ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം പി മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് കെ അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 7 പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗെല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9-10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: കീർത്തന ഹൈപവർ വാക്സിൻ സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.

ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോ S രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാര സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അഹമ്മദാബാദ്, ഗുജറാത്ത് ഓർ ഭാരത് ആനെ വാലേ ദിനോ മേ ഖേൽ ജഗത് കേ ചാഹേ വോ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ ചാഹേ പാരാ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ സഭീ പ്രകാർ കേ ഖേൽ കാ യേ ബഹുത് ബഡാ സെന്റർ ബന്നേ വാലാ ഹേ.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ഗോവ സന്ദർശനം ഇന്നാരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച ബിജെപി സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന യുജിസി നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. യുജിസി നെറ്റ് .nda.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീ

0: ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചുങ് യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. യു എൻ പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16 നൂറ്റാണ്ടു മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. യുഎസ് ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണ് എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങൾ നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, ഇതെൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിധിനാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആദ്യം തന്നെ. നല്ലൊരു ദിവസം എന്ന് പറയുമ്പോൾ നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ ഇന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറേ നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച, അല്ലെങ്കിൽ നമുക്ക് അക്ഷരങ്ങളുടെ പുതിയ വെളിച്ചം പകർന്ന അധ്യാപകരുടെ ദിവസമാണ് ഇന്ന്, സെപ്റ്റംബർ 5. എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിലും മോശ രീതി എന്ന് പറയുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്ത് അടിപേടിച്ച് കരഞ്ഞ ഞാൻ, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് ശാസിച്ച, അതൊക്കെയാണ് ഞാൻ എൻ്റെ മോശമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലും മോശ രീതിയിലും ഒരു നല്ല നല്ല അനുഭവങ്ങൾ നൽകിയ അധ്യാപകർ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം ഒരു അധ്യാപികയാണ്. കാരണം എന്നിലെ സ്റ്റേജ് ഫിയറിങ്ങും അല്ലെങ്കിൽ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സും ഒക്കെ മാറ്റിയ ഒരു അധ്യാപികയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ കുറേ മാറ്റങ്ങൾ വരുത്തിയ കുറേ നല്ല നല്ല അധ്യാപകർ കാണും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഗ്രീറ്റിംഗ്സിലൂടെ പങ്കുവയ്ക്കൂ. വിളിക്കൂ, അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ 954 4700912. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ, നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
4: ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
3: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് കൃഷ്ണകുമാർ.
0: കൃഷ്ണകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: മലപ്പുറത്ത് നിന്നാണ്.
0: മലപ്പുറത്ത് നിന്ന് കൃഷ്ണകുമാർ. ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സിലെ

0: ടോപ്പിക് എന്താണെന്നറിയോ?
1: ഇന്ന് ടീച്ചേഴ്സ് ഡേ.
0: ആ അപ്പോൾ അന്ന് ഇത് നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളെ കുറിച്ചാണ് നമ്മളിന്ന് നമ്മുടെ ടോപ്പിക്ക്.
1: ആഹാ,
0: ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ രീതിയിൽ അവരുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്? കൃഷ്ണയ്യത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു അധ്യാപക?
1: അധ്യാപകർ എന്ന് പറഞ്ഞാ ഞാന് ഇപ്പൊ വളർന്ന് കൊറേ നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അതേപോലെ നല്ല നല്ല കൊറേ അധ്യാപകരാണ്.
0: അധ്യാപകരാണ്. ഓക്കെ. ആ
1: അവരുടെ ശിക്ഷാരീതികള്,
0: ആ
1: കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതികള്,
0: ആ
1: നമ്മളെ പഠിപ്പിക്കുന്ന രീതികൾ, അതിൽ നിന്ന് തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പൊതുവായിട്ട് സാമൂഹ്യപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് വിജ്ഞാനപരമായിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അധികവും നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന്. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാല് എനിക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്ര വലിയ അറിയില്ല, എങ്ങനെ ടീച്ചർമാരൊന്നും വലിയ പരിചയമല്ല. ഞാൻ എൻ്റെ വലിയ കൈയും പിടിച്ച കാരണം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. ഒന്നാം ക്ലാസ് ചേർക്കുമ്പോൾ ചേട്ടൻ എൻ്റെ കൈ വിട്ട് പോകുമ്പോൾ ഞാൻ കരയാനുണ്ട് ഒരുപാട്. അന്നൊക്കെ എന്നെ ഇങ്ങനെ പിടിച്ച് കൂടെ നിർത്തിയിട്ടുള്ള ഒന്നാം ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു.
0: ഇപ്പോഴും ഓർക്കുന്നുണ്ടോ അവരെയൊക്കെ, ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ആരാണെന്ന്?
1: അതെ, ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
0: ഉണ്ടല്ലേ. ആ
1: പക്ഷേ ഇപ്പൊക്കെ ഉണ്ടോന്ന് അറിയില്ല, കണ്ടിരുന്നൊക്കെ വലിയ കാര്യമെന്നൊക്കെ ഓർക്കുന്നുണ്ട്.
0: ഈ കൃഷ്ണകുമാറിന് ഇതേപോലെ ഏതെങ്കിലും വലിയ, അതായത് വിഷമം തോന്നിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്ന് തോന്നിയ സന്ദർഭത്തിലൊക്കെ ടീച്ചർമാർ സഹായിച്ചിട്ടുണ്ടോ?
1: ഓഫ് കോഴ്സ്, ധാരാളം. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന ടീച്ചർമാരനെ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുള്ളൂ. എൻ്റെ കൂടെ ഇഷ്ടംപോലെ അങ്ങനത്തെ ആൾക്കാർ വന്നിട്ടുണ്ട് ടീച്ചർമാരായിട്ട്. ശരിക്കും ടീച്ചേഴ്സ് അല്ല, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നമുക്ക് തുറന്നങ്ങാട്ട് തന്നെ കാര്യങ്ങൾ
0: സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
1: അത്രയ്ക്ക് അപ്രോച്ച് നടത്താൻ പറ്റുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു.
0: പക്ഷെ പണ്ട് അതായത് അടിയൻ സാറന്മാരായിരുന്നു, കാരണം കൊണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ തെള്ളി നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ടീച്ചർമാരെല്ലാം ഉണ്ടോ?
1: അങ്ങനത്തെ ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരടിക്കാന്ന് പറഞ്ഞാല് നമ്മളും അത്ര മോശം ആവൂലല്ലോ അടിക്കിന്റെ കാര്യത്തില്. നമ്മൾ എത്രത്തോളം വികൃതി കൂടുന്നു ശേഷം അവള് അടിക്കും. ചെറിയ ചെറിയ ശിക്ഷാരീതികളേ ഉള്ളൂ. അതിപ്പോ നമ്മള് വളർന്നു വരുന്ന ഈ കാലത്തിലൊക്കെ എത്തുമ്പോഴേ നമുക്ക് അവരുടെ
0: പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണ, എന്താ പേരെന്തായിരുന്നു,
1: കൃഷ്ണകുമാറെ,
0: പണ്ടത്തെ ടീച്ചർമാരെ അപേക്ഷിച്ച് ഇപ്പൊ ഇച്ചിരൂടെ ഫ്രണ്ട്ലി ആണ് ടീച്ചർമാർ, ഇപ്പോഴത്തെ ടീച്ചർമാർ അല്ലേ? റീൽസ് എടുക്കുന്നു, അതേപോലെ തന്നെ വടിയൊന്നും ഇല്ല അവരുടെ കയ്യില്, അവര് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു അധ്യാപനം നടത്തുന്ന അല്ലേ?
1: പക്ഷേ അപ്പോഴത്തെ ടീച്ചർമാരെ കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ശിക്ഷാരീതികളും കാര്യങ്ങളൊക്കെ നടത്തുന്നു
0: പണ്ട്.
1: അവരെ നല്ല മനസ്സിലാക്കും ശരിക്കൊരു ഒരു ഗുരു ശിഷ്യ ബന്ധമാണ് നേരിട്ട് അവിടെ
0: പണ്ടത്തെ.
1: ഒരു ഫ്രണ്ട്സ് എന്നതിൽ ഉപേക്ഷിച്ച് ഒരു ഗുരു ശിഷ്യ ബന്ധം, നമുക്ക് അവരോട് റെസ്പെക്ട്, ബഹുമാനം, അങ്ങനെ
0: തോന്നുന്ന
1: എനിക്ക് പഴയ കാലത്തേക്കാണ് പോകുന്നത്.
0: പഴയ കാലം. പക്ഷെ നമുക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ ആ ഒരു ബാല്യം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ് അല്ലേ? പക്ഷെ അന്നേരം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പങ്കുവെക്കേണ്ടത് നമ്മുടെ അധ്യാപകരുടെ അടുത്താണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് അതിനുള്ള ഒരു പക്വത ഇല്ല. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഒരു സോൾഡ് ഔട്ട് ചെയ്യാനാണെങ്കിലോ ഒക്കെ. അപ്പം ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് രീതിയിലുള്ള ഒരു അധ്യാപകരല്ലേ ഏറ്റവും ഇച്ചിരി ബെറ്റർ?
1: അതെ, നമ്മൾ ആ കാലത്ത് അത്തരത്തിലുള്ള അധ്യാപകരുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ കയ്യിലെടുക്കാനും നമ്മളെ കൊണ്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ തന്നെ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപകരെ തന്നാല് ഈ പലതരം പ്രശ്നങ്ങളാണ്, ഈ അധ്യാപക മർദ്ദനം, വിദ്യാർത്ഥികളുടെ മർദ്ദനം, അതിൽ
0: പലതരത്തിലുള്ള
1: കുട്ടികൾ അധ്യാപകരെ മർദ്ദിക്കുന്നുണ്ട്. പണ്ടാവുന്നില്ല, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോ ആളുകളെയും ബഹുമാനിക്കാൻ അതിനൊക്കെ പഠിക്കും. ഇപ്പൊ ഒരാള് നമ്മളിപ്പോ ബസ്സിൽ കയറുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് എണീറ്റ് കൊടുക്കും, ഒരു പ്രായമുള്ള ആളൊക്കെ നമ്മള് എണീറ്റ് കൊടുക്കും. ഇന്ന് അതൊന്നുമില്ല.
0: അല്ല, ഇപ്പൊ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ട് എന്നാ തിരിച്ചു ചിന്തിക്കുന്നവരുണ്ട്.
1: അധികം അങ്ങനെ തന്നെ, നമ്മളിപ്പോ പുറത്തേക്ക് നാച്ചുറലി ഇറങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ ഒന്നും കാണാൻ സാധിക്കണ്ടാവില്ല. പിന്നെ ഇതേമാതിരി അധ്യാപകരോട് എന്തിനേറെ പറയുന്നത്, നമ്മുടെ അച്ഛനോട്, അമ്മയോട്, ഇവരോടൊക്കെ പോലും മോശമായിട്ട് പെരുമാറുന്ന കുട്ടികൾ എപ്പോഴും ഉണ്ട് ഈ കാലത്ത്. ചിലപ്പോ എല്ലാവരും അടി തോന്നാതെ
0: അല്ല, എല്ലാവരെയും നമ്മൾ അങ്ങനെ പറയരുത്, കാരണം ഒരു രണ്ട് വിവാഹം കാണുമല്ലോ.
1: ശരിയാണ്, പക്ഷേ പഴയനെ അപേക്ഷിച്ച് കുറച്ച് ക്രൈം കൂടുതലാണ് ഇന്ന്.
0: അല്ല അന്ന്, അല്ലല്ല അതിന് ഒരു കാര്യമുണ്ട്, അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഒരു ഇതില്ലായിരുന്നു, ഇപ്പൊ എന്തുണ്ടായാലും നമ്മള് പെട്ടെന്ന് അറിയും. അതാണ് അതിന്റെ ഒരു, അതാണെന്ന് തോന്നുന്നു നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നാൻ കാരണം. അന്ന് ക്രിമിനൽ സ്വഭാവം ഇല്ല, ഇന്ന് ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്ന് തോന്നാൻ കാരണം ചിലപ്പോൾ അതായിരിക്കും. കാരണം എല്ലാ എല്ലാ വാർത്തകളും പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് നമ്മുടെ നമ്മളിലേക്ക് എത്തുന്നുണ്ട്.
1: സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവാണ്. അപ്പൊ ഇന്നൊരു ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ഓർമ്മകൾ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കൂടെ ഒന്നുമില്ല, വേറെ കുറെയൊക്കെ നമ്മളൊക്കെ ഒരു ഇതിലെത്തി, ഒരു അവസ്ഥയിലെത്തി. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ നമ്മള് ഒരുപാടൊക്കെ മിസ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ.
0: അതെ, ഞാനും കുറെ എന്റെ കുറെ എന്നെ കുറെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ ടീച്ചേഴ്സിനും നമ്മളൊരു ടീച്ചേഴ്സ് ഡേ ആശംസിക്കണം അല്ലേ? ഓക്കെ, കൃഷ്ണകുമാറെ വിളിച്ചില്ല, ഒരുപാട് ഒരുപാട് നന്ദി. ഓക്കെ ശരി. അപ്പോൾ കൃഷ്ണകുമാറായിരുന്നു വിളിച്ചിരുന്നത്. നമുക്ക് കുറച്ച് പാട്ടുകളെ കേട്ടിട്ട് ഇതാ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ആ കോൾ കട്ടായി. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
0: ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് പുഷ്പ.
0: ആ പുഷ്പല്ലിയമ്മ.
2: ഓ,
0: എന്തൊക്കെയുണ്ട് വിശേഷം?
2: എല്ലാം വിശേഷം. ഇന്നലെ ടീച്ചറിന്റെ ഓരോരോ ദോഷങ്ങൾ.
0: റേഞ്ചിൽ ഒന്ന് നിൽക്കുവോ?
2: ആദരം എല്ലാ ടീച്ചേഴ്സും നല്ല പ്രവർത്തി നല്ല രീതിയിലൂടെ മുമ്പോട്ട് ഈശ്വരൻ്റെ.
0: അമ്മ റേഞ്ച് കട്ടായി കട്ടായി പോവാണല്ലോ, അമ്മ പറയുന്നത് വ്യക്തമാവുന്നല്ലോ നമുക്ക്.
2: ഓ,
0: എവിടെയെങ്കിലും ഒന്ന് കുറച്ച് മാറി നിൽക്കുവോ? ഓക്കെ, കോൾ കട്ടായിരിക്കുകയാണ്. ഹലോ
2: ഹലോ, കേക്കാം മോനെ?
0: ആ ഇപ്പൊ കേക്കാം, പറഞ്ഞു.
2: ആ, അങ്ങനെ എല്ലാ രീതിയിലും നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. ഇന്നലെ ഘോഷയാത്രക്ക് പോയി കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക്. പിന്നെ ഓണം ഒക്കെ അടിച്ചു പൊളിച്ച് നിങ്ങളുടെ എല്ലാ പരിപാടികളും കേട്ട് സന്തോഷം തോന്നി. എല്ലാവരും ഒന്നിനൊന്നിന് വെച്ചായിട്ടുള്ള പ്രവർത്തനം ആണല്ലോ
0: കാഴ്ചവെച്ചത്. ഞങ്ങൾ അങ്ങനെ വിഷമിപ്പിക്കത്തില്ല ഓണമായിട്ട്.
2: പിന്നെ മോനെ ഒന്ന് വിളിക്കാൻ രണ്ടാഴ്ച, കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസവും വിളിക്കാൻ നോക്കി, അപ്പൊ ഒന്നും നടന്നില്ല. ഒരുപാട് പാട്ടിട്ടങ്ങ് പോകുന്നോണ്ടേ വിളിക്കുമ്പം പിന്നെ സമയം അങ്ങ് പോകും.
0: ആരും വിളിക്കാത്തോണ്ടാണ് നമ്മൾ പാട്ടിടുന്നത്. നിങ്ങൾ
2: വിളിക്കും, ഞങ്ങളൊക്കെ സമയം കണ്ടെത്തി വിളിക്കുന്നവരായിരുന്നല്ലോ. സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ. ഐശ്വര്യമോൾ അവിടെ പോയി?
0: ഐശ്വര്യമോള് ഇന്ന് ലീവാണ്.
2: ഓ,
0: അപ്പോൾ അമ്മയെ പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്?
2: അന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ നല്ല സ്നേഹമുള്ളവരായിരുന്നു. എനിക്ക് ഇപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറിനെയും ഓർമ്മയുണ്ട്, സാറിനെയും ഓർമ്മയുണ്ട്. ഗോപാലൻ എന്നും പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച. നല്ലൊരു അധ്യാപകനായിരുന്നു. ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ അന്നേരം പൊക്കും. പൊക്കിയിട്ട് പഠിപ്പിച്ച് സാറ് വായിച്ചിങ്ങനെ നല്ലപോലെ പഠിപ്പിച്ചോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടും കുനിഞ്ഞ് നിൽക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ അന്നേരം പൊക്കും. അന്നേരം പൊക്കി ചോദിക്കും എഴുക്കടി എന്ന് പറയും. എഴുതിച്ചിട്ട് ചോദിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തുവാന്ന്. അപ്പൊ ഞങ്ങൾ പറയാതെ ഇരിക്കുകയാണെങ്കിൽ പറയും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കത്തില്ല, ഞാൻ ഇവിടെ കിടന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ അടുത്തിരിക്കുന്ന മറ്റേ കുട്ടിയോട് ചോദിക്കും എന്തുവായിരുന്നു ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ആ കൊച്ച് വായിക്കും. ആ കൊച്ച് വായിക്കുമ്പോ നമ്മള് വിചാരിക്കും അയ്യോ നമ്മള് ശ്രദ്ധിക്കാന്നിട്ട്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടി മാങ്ങ എന്തെങ്കിലുമൊക്കെ കടിച്ചു കിട്ടുന്ന ഓർമ്മയിലായിരിക്കും നമ്മളിരിക്കുന്നത്. അത് ചിലപ്പോ പിച്ചിപ്പിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരിക്കും പോലെ. പിന്നെ ഭാനുമതി എന്നും പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു, നല്ല നല്ല പോലെ മലയാള അധ്യാപികയായിരുന്നു. അപ്പൊ അത് ആ അധ്യാപിക നല്ലതുപോലെ ഞങ്ങളെ പഠിപ്പിക്കുക, അത് നല്ലപോലെ ശ്രദ്ധിച്ചായിരുന്നു. എന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളോട് പറയും പദ്യം ഇങ്ങനെ ചൊല്ലിക്കും, ചൊല്ലിക്കുമ്പോ അത് നല്ലപോലെ ഒരു പദ്യം ഇങ്ങനെ ചൊല്ലിക്കും. അപ്പൊ അത് നീട്ടി ചൊല്ലിക്കുമ്പോ നമ്മളത് കേട്ടിരിക്കുമ്പോ പറയും, നമ്മളോട് പറയും വായിക്കാം. അപ്പൊ എനിക്ക് ഒരു ഏഴിലാണോ ഒമ്പതിലാണോ, ഏഴിലാണെന്നാ തോന്നുന്നത്, അതിനകത്തൊരു പദ്യത്തിന്റെ രണ്ടു വരി ഞാൻ പാടാം.

0: രാജ്യം അതെ, ആ ഒരു പദ്യം
1: ഇത് എന്ത്,
0: ഉണ്ടായിരുന്നു. അത്
1: ഇത്
0: ആ
1: വന്ന എത്ര
0: അധ്യാപിക നല്ലതുപോലെ ആ ടീച്ചർ വായി കേൾപ്പിച്ച ആ സ്വരമൊക്കെ നല്ലതായിരുന്നു, നല്ല വെളുത്ത് നല്ല സുന്ദരിയൊരു ടീച്ചറായിരുന്നു.
1: ഇതമ്മ എത്ര പഠിച്ച പാട്ടാണിത്?
0: ഏഴിലാണെന്നാ മോനെ എനിക്ക്
1: അത്രയും
0: തോന്നുന്നത്.
1: നാളെ ഓർത്തിരുന്നു അല്ലേ ആ പാട്ട്?
0: അയ്യോ, അതിന്റെ മൊത്തം അറിയാം. പിന്നെ പകുതി ഭാഗങ്ങളോടെ നമ്മുടെ ഉള്ളിൽ നിന്നങ്ങ് പോവെങ്കിലും നമ്മൾ ഒരു വരി പാടുമ്പോ നമുക്കത് മനസ്സിനകത്ത് ഓടി വരും. പിന്നെ പിന്നെ ഒരു പിന്നെ കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടുകള് അഞ്ചിലും ഒക്കെ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ പദ്യം ഒക്കെ കേൾക്കുമ്പോ നമുക്ക് ഇപ്പോഴത്തെ ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ ഒത്തിരിയും നേരം അത് ആലോചിച്ച് വായിക്കണം. പിന്നെ കൃഷ്ണനെ കുറിച്ചുള്ളതും ഒക്കെ നമുക്കറിയാം, അതൊക്കെ നല്ലപോലെ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല സന്തോഷം മോനെ കേൾക്കാൻ കഴിഞ്ഞത്, മോന്റെ ശബ്ദം.
1: ഓക്കെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മയോട് സംസാരിക്കാൻ പറ്റിയതില്. ഓക്കെ
0: ഓക്കെ മോനെ,
1: ശരി. അങ്ങനെ മറ്റൊരു കോളും കൊണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ജലീല ഫർണിക്കാവിൽ നിന്ന്.
1: ജലീലത്താ? പറഞ്ഞോളൂ. സ്കൂളുകളിൽ പോകുമ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ,
2: ഭയങ്കര സന്തോഷം കേട്ടപ്പോ ഇന്ന് അധ്യാപക ദിനം കേട്ടപ്പോ എല്ലാ ഓർമ്മകളും ഓടി വരുന്നു, എല്ലാ ടീച്ചർമാരുടെ ഓർമ്മകൾ
1: ഓടി വരികയാണ്. പറയൂ, ഞങ്ങളോട് പങ്കുവെക്കുക ആ ഓർമ്മകളൊക്കെ.
2: ഓ, പങ്കുവെക്കാന്ന് വെച്ചാല് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല. സ്കൂളിലെ ടീച്ചർമാരായാലും ട്യൂട്ടോറിയലിലെ ടീച്ചർമാരായാലും പിന്നെ അടിക്കുന്ന ടീച്ചർമാരുടെ ഓർമ്മകളാണ് നമുക്ക് കൂടുതൽ
1: ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അല്ലേ.
2: പിന്നെ
1: സ്നേഹത്തോടെ തലോടിയതിനേക്കായി കൂടുതൽ
2: ഓർമ്മ നിൽക്കുന്നത് യശോധരൻ എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു ജോഗ്രഫി, പിന്നെ റഷീദ് ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, പിന്നെ യശോദാമ്മ, ഇവരൊക്കെയാണ് നല്ല ചൂടുള്ള അടി കിട്ടി ടീച്ചർമാര്.
1: ഏറ്റവും കൂടുതൽ അടി കിട്ടിയ വിഷയം ഏതാ?
2: ഏറ്റവും കൂടുതൽ അടി കിട്ടിയ വിഷയം കണക്ക്.
1: കണക്കാണ്? അതെന്താ കണക്കിനകത്തൊരു പ്രശ്നം എല്ലാവർക്കും?
2: ഓ, കണക്ക് അന്നത്തെ കണക്കെന്ന് വെച്ചാ സമവാക്യം. സമവാക്യം പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു, മനസ്സിൽ നിക്കത്തില്ല. അതെല്ലാം സമവാക്യങ്ങളുണ്ട്, തിരിഞ്ഞു പോവും, തമ്മിൽ തിരിഞ്ഞു പോവും സമവാക്യം തെളിയിക്കാന്. അതിനാലും കൂടുതൽ അടി
1: കിട്ടിയിട്ടുള്ളത്.
2: പിന്നെ തോനെ അടി കിട്ടിയിട്ടുള്ളത് ട്യൂട്ടോറിയന്നാ. ട്യൂട്ടോറിയൽ എല്ലാ സാറന്മാരും അടി കിട്ടും.
1: എല്ലാരും എടുത്തിട്ട് അടിക്കും അല്ലേ?
2: എല്ലാ ടീച്ചർമാരും അടിക്കും. അത് വലിയ ഉപകാരമാണ് കേട്ടോ, അടിക്കുന്ന നല്ല ഉപകാരം. അതുകൊണ്ട് നമ്മൾ പഠിക്കും, നമ്മൾ പേടിച്ചിട്ട് അടിയുടെ വേദന ഓർത്തിട്ട് നമ്മൾ
1: പഠിക്കും അല്ലേ. ഏതെങ്കിലും ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി നിർത്തിയിട്ടുണ്ടോ പഠിക്കാതെ?
2: വെളിയില് ഇല്ല, വെളിയിൽ ഇറക്കി നിർത്തിയിട്ടൊന്നും
1: ഇല്ല,
2: അടിയിട്ടിട്ടുള്ളു. പിന്നെ അതോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ഒരു അധ്യാപകനാ, പ്രസന്നൻ, ട്യൂട്ടോറിയൽ കാര്യാണ്. അദ്ദേഹം അടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഈ കയ്യും മടക്കി ഈ മുഷ്ടി പിടിക്കത്തില്ലേ ഇരിക്കാൻ വേണ്ടിട്ട്, ആ മുഷ്ടി പിടിച്ചിട്ട് ആ വിരലിന്റെ തുടങ്ങുന്ന ആ ഭാഗത്ത്
1: അവിടെ അടിക്കുവോ?
2: അയ്യോ, അവിടെ അടിക്കുമെന്ന് വെച്ചാല് അവിടെ അടിക്കുമ്പോ ടീച്ചർ പറയുന്ന എന്തോന്നറിയാവോ, നിങ്ങക്ക് ഓർമ്മ കിട്ടാൻ അവിടെ അടിക്കുന്നതാണ്
1: അടികളാണല്ലോ.
2: ആ അവിടെ അതുകൊണ്ട് നമുക്ക് പേടിയാ. ഞാനാണെങ്കി കൈ, ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പുറമോട്ട് പുറമോട്ട് വലിക്കും
1: പേടിച്ചിട്ട്.
2: പേടിച്ചിട്ട് അത് പിന്നെ കൈയൊക്കെ അങ്ങ് ഐസ് മാതിരിയൊക്കെ അങ്ങ് തണുക്കും അങ്ങ്. അപ്പൊ മറ്റേ അടി വെച്ചു, അടി അടുത്തടുത്ത് വരുന്നൂറ് എന്റെ
1: ടെൻഷനടുത്ത് എന്റെ അവസരമാണല്ലോ എന്നുള്ള
2: കൊഴപ്പല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ SSLC ആദ്യ വർഷം തന്നെ ജയിച്ചു. കൂടുതൽ മാർക്കില്ല എങ്കിൽ തന്നെയും അന്നൊക്കെ കഷ്ടിച്ച് 210 മതിയല്ലോ ജയിക്കാന്. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ വേറെ കുറെ ഓർമ്മകളെന്ന് വെച്ചാല് അന്നത്തെ കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു, വീട്ടുകളിലൊക്കെ പഠിപ്പിക്കാനും ബുക്ക് വാങ്ങി തരാനും ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. എന്റെ വീട്ടിലെ കാര്യം ഞാൻ പറയുവാ, അത് ട്യൂട്ടോറിയലിലെ ബുക്കൊക്കെ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എനിക്കൊരു സാറ് ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്,
1: ഇംഗ്ലീഷ്
2: സെക്കൻഡ് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയലെ ഇംഗ്ലീഷ് സെക്കൻഡ് പഠിപ്പിക്കുന്ന സാറ്, ആ സാർ ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 10ാം ക്ലാസ് ജയിച്ച്, 10ാം ക്ലാസ് സമയത്ത് എനിക്ക് ചിക്കൻ കുഞ്ഞിയായിരുന്നു, അല്ല ചിക്കൻ കുഞ്ഞിയല്ല, ചിക്കൻ ബോക്സ്,
1: ചിക്കൻ ബോക്സ്,
2: ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുമ്പോഴായിരുന്നു 10ാം ക്ലാസ്സിൽ പരീക്ഷ തുടങ്ങുന്നത്. 98 SSLC എഴുതിയ,
1: 98 ആ
2: അന്നേരം എന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ എന്റെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുക. അപ്പൊ എസ് എസ് എൽ സി പരീക്ഷയുടെ തലേന്ന് എന്റെ ഉമ്മ എന്നിട്ട് പറഞ്ഞ് ടീച്ചറിനോട്, നോക്ക് ഇതുപോലെ സുഖമില്ലാതിരിക്കുക, എങ്ങനെയാ പരീക്ഷ എഴുതുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, കുഴപ്പമില്ല വന്ന് എഴുതട്ടെ, അറിയാം, അവള് ഒന്നും പഠിച്ചില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ്, ഒന്നും കുഴപ്പമില്ല, അറിയാവുന്നത് എഴുത്, നമുക്ക് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് തോക്കുന്ന വിഷയം എഴുതിയെടുത്താ പോരാ രണ്ടാമത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചർ ഒരു ബലം തന്ന് അല്ല ട്യൂട്ടോറിയലില്ല പഠിപ്പിച്ച്, ഞാൻ കൂടുതലും ട്യൂട്ടോറി പഠിപ്പിക്കുന്നതാണ് പഠിക്കുന്നത്. അങ്ങനെ എന്തായാലും ട്യൂട്ടോറി പഠിപ്പിച്ചതൊക്കെ ഇങ്ങനെ ഓർത്ത് അങ്ങനെ എന്തായാലും എഴുതി കഷ്ടിച്ച് ജയിച്ചു കേട്ടോ, ജയിച്ച്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫലം ഉണ്ടായി.
1: പരീക്ഷ എഴുതാൻ പറയാൻ അധ്യാപകൻ എപ്പോഴും
2: സ്മരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജയിച്ചു കഴിഞ്ഞപ്പോ ട്യൂട്ടോറിയലിലെ പ്രിൻസിപ്പള് പിന്നെ പ്രസാദ് എന്ന് പറയും, അദ്ദേഹത്തിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരുപാട് ഫീസ് കൊടുക്കാതൊക്കെ എന്നെ
1: പഠിപ്പിച്ചിട്ടുണ്ട്.
2: ഫീസ് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഫീസ് കൊടുക്കാത്തതിനെ ഞാൻ എഴുന്നേറ്റ് നിന്ന് കരയുമായിരുന്നു. ഫീസ് തരാത്തൊരു ഈ മാസത്തെ ഫീസ് തരാത്തവർ എഴുന്നേറ്റെന്ന് പറയുമ്പോ ഞാൻ എഴുന്നേറ്റ് നിന്ന് കരയുമായിരുന്നു. അപ്പം ആ സാറ് എന്റെ പ്രയാസങ്ങൾ കണ്ട് എന്റെ വാപ്പ മീൻ കച്ചവട സൈക്കിളെ കൊണ്ടുവിടുന്ന മീൻ കച്ചവട, അപ്പം എന്റെ അടുത്ത് ആ വാപ്പായ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫീസ് തന്നില്ലെങ്കിലും അത്യാവശ്യം ചിരി പഠിക്കുന്നതാ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ. ഞാൻ ചിരി പഠിക്കുന്നതാണ്, അടി കിട്ടും ഇടയ്ക്കിടയ്ക്ക്, എങ്കിലും ഞാൻ ഇച്ചിരി പഠിക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ലെന്നും പറഞ്ഞ് എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സാറ്. അതുപോലെ എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞപ്പോ സാർ എന്റെ വീട്ടിൽ വന്ന് പ്രിൻസിപ്പാള്, ട്യൂട്ടോറിയൽ പ്രിൻസിപ്പാള്, പിന്നെ അന്ന് പ്രീ ഡിഗ്രി ഡിഗ്രി അല്ലയോ എസ് എസ് എൽ സി കഴിയുമ്പോ, അപ്പൊ തുടർന്ന് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിപ്പിക്കാൻ വിടുന്ന കാര്യം ചോദിക്കാൻ വന്ന്. അന്നേരം വീട്ടിൽ യാതൊരു നിവൃത്തി ഇല്ല എന്ന് പഠിപ്പിക്കാന്. അന്നേരം വാപ്സ പറഞ്ഞ്, ഇതുപോലെ ഒരു നിവൃത്തി ഇല്ല സാറേ പഠിപ്പിക്കാൻ. അന്നേരം പറഞ്ഞ്, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഞാൻ പഠിപ്പിച്ചോളാം അവളെ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ്, സാറേ അത് എങ്ങനെയാ സാറേ, പഠിക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ജോലി കിട്ടാൻ വേണ്ടിട്ട് പഠിക്കണം, രണ്ടു വർഷം പഠിച്ചിട്ട് എന്ത് കാര്യം, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലെന്ന്
1: പറഞ്ഞു.
2: പിന്നെ ഞാൻ കുറച്ചുനാള് വീട്ടിൽ നിന്നപ്പം പിന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കാമെങ്കിൽ ജീവിതകാലത്ത് ഉപകരിക്കുമല്ലോ, അങ്ങനെ ഞാൻ തയ്യൽ പഠിച്ചു. അതാണ് ഇപ്പൊ എനിക്ക് ഉപകരിക്കുന്നത്.
1: ഇപ്പൊ ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകുന്നത് തയ്യലാണല്ലേ?
2: ഇപ്പൊ തയ്യലാണ് ഞാൻ ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകുന്നത്.
1: അപ്പോൾ അന്ന് പഠിപ്പിച്ച, അന്ന് തല്ലിയ, അല്ലെങ്കിൽ അന്ന് കുറെ സഹായിച്ച അധ്യാപകരൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ് ഈ അധ്യാപകന്?
2: എപ്പോഴും ഓർക്കും, പക്ഷെ ഇന്ന് നല്ല നല്ല സന്തോഷം ഇന്ന് എല്ലാ അധ്യാപകരെയും ഓർക്കാനൊരു അവസരം കിട്ടി ഇന്നത്തെ ദിവസം. എല്ലാവർക്കും ഞാൻ നന്മ നേരുന്ന എല്ലാ അധ്യാപകർക്കും.
1: ഓക്കെ,
2: തിരിച്ച്
1: ഞങ്ങൾ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്നെയും ഇതേപോലെ കുറെ അധ്യാപകർ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് ക്ലാസ്സിൽ, അതായത് നമ്മൾ ട്യൂട്ടോറിയല് ഫീസ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ ലേറ്റാവും. അന്നേരം നമുക്ക് പറയാം, കുഴപ്പമില്ല ഞാൻ വീട്ടിൽ വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ 10-ാം ക്ലാസ്സിൽ ഇതോണക്ക് മീറ്റിംഗ് വെച്ച സമയത്ത് ഇതോണക്ക് അച്ഛൻ വന്നപ്പം സാറ് കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഇവൻ കഷ്ടിച്ചായിരിക്കും പാസ്സാവുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിച്ച് ജയിച്ചു. അന്ന് ഞാൻ പഠിച്ചത് നമ്മുടെ മൈനാപ്പിൾ, നമുക്കൊരു കോൾ കോൾ കട്ടായി, മൈനാപ്പിൾ അക്ഷര എന്ന് പറഞ്ഞൊരു ട്യൂട്ടറിലായിരുന്നു. അവിടെ പ്രിൻസിപ്പളായിട്ട് പ്രിയൻ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അപ്പോൾ സാറ് ഞാൻ ജയിച്ചിട്ട് അന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തായാലും ജയിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ വന്ന് ചോദിച്ചു. ഹലോ,
3: നമസ്കാരം. പാലക്കാട് നിരി.
1: ആ പറഞ്ഞോളൂ ചേട്ടാ.
3: അധ്യാപക
1: ആ ചേട്ടാ, റേഞ്ച് കട്ടായി പോകുന്നുണ്ടല്ലോ.
3: ആണോ?
1: ആ
3: റൂമിനകത്ത് വിളി. ഇപ്പൊ കറക്റ്റ് ആണോ?
1: ആ ഇപ്പൊ ഓക്കെ ആണ്, പറഞ്ഞു.
3: ആ അധ്യാപക ദിനമായിട്ടുള്ള വിഷയമാണോ അല്ലേ?
1: അതെ അതെ, അതായത് നമ്മുടെ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മളിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്നത്.
3: ആ നമ്മള് കുഞ്ഞുനാളിൽ പഠിപ്പിച്ച ആളുകൾ എന്തായാലും മറക്കില്ല. 1-ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ
1: അംഗനവാടിയിലൊക്കെ പോയപ്പോ നമ്മളെ കൈപിടിച്ച് അവിടെ കൊണ്ടിരുത്തി കരഞ്ഞപ്പോ
3: അംഗനവാടിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല, നേരിട്ട്
1: 1-ാം ക്ലാസ്സിലായിരുന്നു പോയി.
3: പരിസരത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് കുറച്ച് ദൂരേക്ക് ആകുമ്പോ അങ്ങനെ പോവാൻ ബുദ്ധിമുട്ട് പല കുടുംബങ്ങൾക്കും ഉണ്ടാവും. ത്തുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും അധികം
1: പോവാ.
3: നേരിട്ട് 1-ാം ക്ലാസ്സിൽ പോയത്. അപ്പൊ അന്ന് ഉള്ള ടീച്ചർമാര് നമുക്ക് എന്നും ഓർമ്മയുണ്ടാവും. പിന്നെ വലിയ ക്ലാസ് വരുന്ന സമയത്ത് ടീച്ചർമാർ മാറിക്കൊണ്ടിരിക്കും, ഓരോ ക്ലാസ്സിലും നമുക്ക് നീങ്ങുന്നുണ്ട്. ഈ 1-4 നമുക്ക് മാക്സിമം ഒരു ടീച്ചറിനെ കിട്ടുക. ടീച്ചർ ഹയർ ക്ലാസ്സിലേക്ക് പോകും തോറും
1: ടീച്ചർമാർക്കും,
3: അപ്പൊ നമുക്ക് അവരെ കൃത്യമായി ഓർമ്മയുണ്ടാവും. ചിലപ്പോ ഒരു കൊല്ലം പഠിപ്പിക്കും, ചിലപ്പോ ചിലപ്പോ 6 കൊണ്ട് ചിലപ്പോ ടീച്ചർ ട്രാൻസ്ഫർ ആയിപ്പോനെ, നമുക്ക് അവരെ ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ 1-4 നമ്മുടെ കുഞ്ഞുനാളിലുള്ള ക്ലാസ്സുകളിൽ എന്തായാലും നമ്മള് മറക്കില്ല. ഇവരുടെ അനുഭവങ്ങളൊന്നും നമുക്ക് അടിസ്ഥാനമാണ്, പിന്നെ അതിന്റെ മേലെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്.
1: അടിസ്ഥാനം അതാണ് നമ്മുടെ.
3: അതെ അതെ, അപ്പൊ താഴെ മൂവ്മെന്റ് ക്ലിയർ അല്ലാതെ എത്ര വലിയ
1: കെട്ടിടം
3: അപ്പൊ ബേസ്മെന്റ് നന്നായി ഇട്ടാലും മാത്രമേ. ഇപ്പോ എനിക്ക് ബേസ്മെന്റ് ഇടുന്നത് വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു കുട്ടികൾ നമ്മളെ വെച്ച്.
1: ആണല്ലേ, എനിക്ക് കിട്ടിയ ബേസ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ?
3: അതെ അതെ അതെ.
1: അന്ന് കൊറേ അടിയെ കിട്ടിട്ടുണ്ടോ അധ്യാപകരുടെ?
3: കുറവാ, കാരണം അവര് അങ്ങനെ നമ്മളെ പിന്നെയും വലിയ ക്ലാസ് കേട്ടിട്ട് തല്ലുവാണ്. കാരണം
1: ആയപ്പോഴത്തേക്കിനി കിട്ടാൻ തുടങ്ങിയോ?
3: അതെ അതെ, 7 ക്ലാസ് കിട്ടുന്ന സമയത്ത് ഇംഗ്ലീഷ് പോയം പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ പിന്നെ ഓരോ ചോദ്യങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ ചാപ്റ്റർ ബേസിൽ പഠിച്ചിട്ട് വരാൻ പോയി ചോദ്യങ്ങൾ. അതൊന്നും കളി കളിയുടെ ഇടയിലും പഠിക്കാൻ പറ്റില്ല. അപ്പൊ രാവിലെ എണീച്ച് പോയതും ആദ്യം പഠിക്കാതെ സാറ് പിന്നെ ആദ്യം വന്നതും ചോദിക്കും ആരൊക്കെ പഠിക്കാത്ത. അപ്പൊ എണീച്ച് നിന്ന് ആദ്യം അടി
1: വാങ്ങിയല്ലോ
3: തീർന്നു. പിന്നെ 1 നമുക്ക് ഫ്രീ ആയല്ലോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ബെഞ്ചിൽ വർത്തമാനം പറയലും കളി കളിയും ചിരിയൊക്കെ ആയി. പിന്നെ അതിന് വേറെ ഒരെണ്ണം കിട്ടും പോണ നേരത്ത്. ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് കളി ചിരിയാക്കി അതിന് വീണ്ടും ഒന്നുകൂടെ കിട്ടും. അങ്ങനെയൊക്കെ ഒരു കാലം. എല്ലാവർക്കും സ്റ്റുഡിയോയിലെ താങ്കൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി ഹെൽത്തി ഡേ വിഷയണം. എല്ലാ അധ്യാപകർക്കും ഒരു ആശംസകൾ
1: അർപ്പിക്കുകയാണ് ചേട്ടൻ. ഒരു നല്ല ദിവസം ഞങ്ങൾ നേരിയാണ്.
3: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ശരി ചേട്ടാ. അപ്പോൾ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ കുറെ കോൾസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പാട്ടൊക്കെ ആയിട്ട് തിരിച്ചു തരാം അല്ലേ?

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം. ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
5: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സിറം ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മെടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
7: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
8: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
7: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
9: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
10: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ Radio 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അധ്യാപകരെ കുറിച്ചാണ് അല്ലേ? ഇന്ന് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ
11: ഹലോ
10: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
11: ഹലോ
10: ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, കൊൾ കട്ടായി. എന്നിരുന്നാലും വീണ്ടും വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് തുടരാം. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അധ്യാപകരെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഹലോ
11: ഹലോ
10: ഹലോ, നമസ്കാരം.
11: നമസ്കാരം മോനെ.
10: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
11: വിജയ
10: മമ്മ. ആ റേഡിയോ എടുത്തൊന്ന് മാറിയിരിക്കുവോ?
11: എന്താ പോലെ
10: റേഡിയോടെ എടുത്തുന്ന്?
11: ആ ഞാൻ തന്റെ റേഡിയോടെ വോളിയം കുറയ്ക്കാൻ ഞാനേ വിളിക്കാതെ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ല റേഡിയോ എടുത്തത്.
10: എന്റെ സൗണ്ട് ആണോ കേട്ടത്?
11: ആ പറഞ്ഞു.
10: ആ വിജയമ്മ, ഇന്ന് അധ്യാപക ദിനമാണ്.
11: ഹലോ,
10: കേക്കാവോ? ഹലോ, കോൾ കട്ടായി പോകുന്നു. ഹലോ
11: ഹലോ,
10: ആ കേക്കാവോ?
11: ഹലോ
10: ഹലോ
11: മോനെ, ഞാനിപ്പോ റേഡിയോ വെച്ചതേ ഉണ്ട്.
10: ആണല്ലേ? ആ
11: ഇന്ന് അധ്യാപക
10: ദിനമാണ്. വിജയമ്മയുടെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ഒന്ന് പറയോ.
11: പ്രത്യേകം പഠിപ്പിച്ച ഒരു സാർ ഇപ്പോ
10: പേര് പറയോ? സാറിന്റെ പേരറിയോ? സാറിന്റെ
11: ശ്രീദേവി. ശ്രീദേവി.
10: ഏത് വിഷയമാണ് പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ?
11: എന്നെ പഠിപ്പിച്ചത് പിന്നെ കണക്കായിരുന്നു.
10: ഓക്കെ, മാത്സ് കണക്കായിരുന്നു.
11: ഹൈസ്കൂളിലാ പഠിപ്പിച്ചത്.
10: ഹൈസ്കൂളില്? ആ ടീച്ചർ അടിച്ചിട്ടുണ്ടോ?
11: മലയാളം പഠിപ്പിച്ച ചന്ദ്രശേഖരൻ പിള്ള സാറ്.
10: ആ
11: ഇല്ല, അടിച്ചു പോയി.
10: കണക്ക് പഠിപ്പിച്ച ടീച്ചർ അടിച്ചിട്ടുണ്ടോ? വിജയമ്മ അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? കണക്ക് പഠിപ്പിച്ച ടീച്ചറേ, ആ ടീച്ചർ അടിക്കുക വല്ലതും ചെയ്തിട്ടുണ്ടോ കണക്ക് ചെയ്യാത്തതിനൊക്കെ? നല്ല കുട്ടിയായിരുന്നു അല്ലേ വിജയ മാമ?
11: വീട്ടിന്റെ അടുത്താ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഇപ്പഴും ഞാൻ ചെന്ന ഉടനെ സാറിന്റെ പാവം തൊട്ടുവിടും. അന്നേരം പറയും വേണ്ട വേണ്ട ഒന്നും വേണ്ട. ഞാൻ പറയും സാറേ, ഞാൻ ഇനി എത്ര പൈസ തന്നാലും എന്നെ പഠിപ്പിച്ചതാ, എനിക്ക് ഭയങ്കര ബഹുമാനമാ, എന്നോട് ഭയങ്കര സ്നേഹമാ. ഇന്ന് എന്റെ ആ ഇല്ലായ്മയും കൂടി ഞാൻ പഠിച്ച സമയത്തൊക്കെ സാർ എന്നെ നല്ലപോലെ കെയർ ചെയ്ത സാറായിരുന്നു. അവസാനം സാറിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടു. അതിനുശേഷം എപ്പോഴും കാണുകയും കേൾക്കുകയും കൈകരിക്കുകയും സാറിന്റെ മരുമോൾ ഇവിടെ ഞങ്ങളുടെ കന്നേറ്റി തന്നെ സഹകരണ സംഘത്തിൽ ജോലിയായിരുന്നു. ഞങ്ങൾ എപ്പോഴും കാണുമ്പോഴൊക്കെ ടീച്ചർ, ഇപ്പൊ ഞാൻ ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറി താമസം, അവര് കുറ്റിവട്ടം പെട്രോൾ പമ്പിന്റെ വടക്കേ വശമാണ് താമസം.
10: വിജയ മാമ അന്നേരം പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലേ?
11: അങ്ങനെ വേണമെന്നാ മോനെ, ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോ പരാജയത്തിൽ പഠിച്ചു വന്നവർ. ഞങ്ങളുടെ ആദ്യത്തെ വീടിനൊന്നും പഠിക്കാനൊക്കില്ല മോനെ. ഞങ്ങളുടെ കുടുംബത്തിലായി അംഗങ്ങൾ പോലെയൊക്കെ ഉള്ളപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മുടെ അമ്മയ്ക്ക് വെച്ചിലൊന്നും അത് ഓർക്കാനോ നമുക്കുമില്ല. നമ്മള് രണ്ടാം ക്ലാസ്സൊക്കെ പഠിച്ച് പിന്നെ പിന്നെ നമുക്ക് ഇളയ കുഞ്ഞുങ്ങളെ എടുക്കുകയും വളർത്തി അവരുടെ കൂടെ അമ്മയ്ക്ക് സഹായമായിട്ട് ജോലി ചെയ്യാൻ പോകുമ്പോ ഇളയ കൊച്ചുങ്ങളെയൊക്കെ എടുക്കാനും ഒക്കെ പോവും. പിന്നെ നമുക്ക് വീട്ടിലെ ആ പാരാസം കണ്ട് വലിയ ദുഃഖമായിരിക്കും. അത് നമുക്ക് വിദ്യാഭ്യാസത്തിനോട് അങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും സാധിച്ചില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ നമ്മള് മക്കളെയും ഒരാൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പഠിച്ച് ജോലിയുണ്ട്, ഇപ്പോഴും കഴിഞ്ഞ് ജോലി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടുപേരൊക്കെ പത്ത് ക്ലാസ്സൊക്കെ പഠിച്ച് അതിൽ സ്വയം ഒന്ന് നിർത്തിയ അവർക്ക് പിന്നെ കഴിയത്തില്ല, ഒരാള് തോറ്റെന്ന് പറഞ്ഞ് ഇപ്പോഴൊക്കെ പറയുന്നത് പഠിപ്പിച്ചില്ലല്ലോ. പിന്നെ അവര് ഇനിയിപ്പോ അവരോടൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, അവര് പറയുന്നത് വിജയിച്ചിരിക്കും.
10: മറ്റെന്തെങ്കിലും ഓർമ്മയുണ്ടോ വിജയ മമ്മിക്ക് സ്കൂളിൽ പഠിച്ചത്?
11: എന്തോ
10: മറ്റെന്തെങ്കിലും ഓർമ്മകളുണ്ടോ സ്കൂളിൽ പഠിച്ചത്?
11: എനിക്കിപ്പോ അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലങ്ങൾ ഇപ്പഴെന്ന് പറയുമ്പോ ഇവിടെ പോയി പഠിച്ചാൽ അന്ന് പിന്നെ പഠിക്കാൻ പറ്റാ, പേടിക്കാനൊന്നുമില്ല മോനെ. നമ്മള് രാവിലെ കുഞ്ഞുങ്ങളെ ഇതുപോലൊന്നും അല്ല ദൂരമാണ് നടന്നു പോന്നെ. ഞാനൊക്കെ പഠിച്ച കാലത്ത് മോനെ എന്റെ വീട് ഇവിടെ കന്നേറ്റിയില്ല, കന്നേറ്റിയിൽ തന്നെ അങ്ങ് ഇപ്പൊ മസാല ഞങ്ങടുത്തുണ്ട് കൊതുമുക്ക്, ആ അതിന്റെ ഇപ്പുറത്ത് നിന്ന് നടന്നാണ് ഹൈസ്കൂളിൽ വരെ പോയി പഠിക്കുന്നത്. കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ ബോയ്സിലാ പഠിച്ച, ആ സമയത്ത് നടന്നാ പോകുന്നത്, ഉച്ചഭക്ഷണം പോലും ഇല്ലാതെ നടന്ന് അലഞ്ഞ് പോയി പഠിച്ചു തിരിച്ചു വരുന്ന ഒരു കാലങ്ങളോട്. പക്ഷെ ഒന്നും പേടിക്കണ്ടായിരുന്നു, ഇന്ന് അതൊന്നും നടക്കത്തില്ല.
10: എല്ലാ
11: സൗകര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് പഠിപ്പിച്ചിട്ട് പോലും ജോലിയില്ല വേലയില്ല, അവരെ കൊണ്ട് ദുഃഖമല്ലാതെ ഒരു പാകത്തിനൊന്നുമില്ല.
10: അതെന്താണെന്ന് അറിയാമേ, എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, കേൾക്കുന്നുണ്ടോ വിജയ മാമ?
11: എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പറയുന്നേ.
10: ആണോ
11: മോനെ, മോൻ പറയുന്നത് എനിക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റുന്നില്ല.
10: ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ
11: മോനെ.
10: ആ ശരി അമ്മ. അപ്പം വിജയമ്മ, അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഉള്ള കുട്ടികളെല്ലാരും പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള എല്ലാവർക്കും ഒരു ആ രീതിയിലുള്ള അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അതാ പ്രശ്നം,
11: ഭയങ്കര പാടാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരും പഠിച്ചിട്ട് അങ്ങ് പുറം രാജ്യത്തൊക്കെ പോയ എന്തെങ്കിലും ഒരു തൊഴിൽ നേടിയെടുക്കുന്നത്, അത് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവര് പറയുന്ന നാട്ടിൽ ജോലി കിട്ടുന്നില്ല. പഠിച്ച് ജോലി കിട്ടാതെ പല പിള്ളേരും ആത്മഹത്യയുടെ വക്കത്ത് പോയിട്ടുണ്ട്. അവർക്ക് പഠിച്ച ജോലി കിട്ടുന്നില്ല. എന്റെയും ചെറുമക്കളൊക്കെ ഇവിടെ നല്ല രീതിയിൽ പഠിച്ച് എഞ്ചിനീയറിംഗ് എം ബി ഒക്കെ പഠിച്ച് പാസ്സായവരാ, ഒരു മാസം റാങ്കോട് കൂടി പാസ്സായതാ കൊച്ചുമോനെ. പക്ഷെ അവന് ഇവിടെ നാട്ടിലൊരു ജോലി കിട്ടിയില്ല, ഇപ്പൊ പുറത്തുപോയി ജോലി ചെയ്യുക. നമ്മുടെ ഈ നാട്ടിൽ പഠിച്ചത് കൊണ്ട് ഇവർക്ക് ഒരു പ്രയോജനപ്പെടുന്നില്ലെന്നാ പറയുന്നത്. പിന്നെ ഒരു മോള് കൊച്ചുമോള് പി ജി എടുത്ത് പഠിച്ച്, അവളിപ്പോഴും ഒരു പ്രൈവറ്റ് ജോലി ചെയ്യും. പി ജി ഒക്കെ സർക്കാർ കൊണ്ട് കിട്ടിയതാ അവള് പഠിച്ച്. ഇപ്പോഴും അവള് പുറത്ത് ജോലിക്ക് പോയിട്ട് പുറത്ത് ജോലി കിട്ടിയില്ല. ഇങ്ങനെ നാട്ടിൽ വന്നപ്പം ഒരു ജോലി അത്താപാലി ചെയ്യുന്നുണ്ട്. അത് പ്രൈവറ്റ് ആയിട്ടാ. ഈ സർട്ടിഫിക്കറ്റ് കരുതി വലിയ വിലയും ഉള്ളതല്ലെന്ന് പറയും. എങ്ങനെയൊക്കെ ഇരിക്കുന്ന പോലെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പത്ത് ക്ലാസ് പഠിച്ചു തന്നാ മതി പോലെ ഞങ്ങൾക്ക് ജോലിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്ന് ഞങ്ങൾക്ക് ഇളയ കുഞ്ഞുങ്ങളെ എടുക്കണം, അമ്മമാരുടെ കൂടെ പോയി. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് കഷ്ടപ്പാടി പറ്റിയതാ. പക്ഷെ അന്ന് പഠിക്കാനുള്ള കഴിവും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പോലെ. പക്ഷെ പഠിപ്പിക്കാൻ വേറെ ഒരു മാർഗം ഇല്ലാതായിപ്പോയാണ്.
10: ഹലോ,
11: സുഖമാണോ? ഒരുവിധമൊക്കെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്ന പോലെ. പ്രായത്തിന്റെ ക്ഷീണം നമുക്ക് ഉണ്ടല്ലോ. നമ്മളിനി ചെറുപ്പത്തിലോട്ടല്ല, നമ്മള് മേലോട്ട് മേലോട്ട് ഉയരങ്ങളിൽ മേലോട്ട് എന്താ ഒരിക്കലും നമ്മള് താഴോട്ട് വരുത്തില്ല. ഒരു ഒരു പഴമയുണ്ടല്ലോ മോനെ, ഒരു കാര്യം പറയട്ടെ.
10: പറഞ്ഞു.
11: കാക്കയ്ക്കും വേണ്ട, പൂച്ചയ്ക്കും വേണ്ട, ഉള്ളിലും വേണ്ട നമ്മുടെ വേണവൻ. അത് വിളവ് തിന്നത്തില്ല. അത് എന്തോന്നറിയാവോ? എന്താന്ന് പോവാനറിയാവോ?
10: ഇല്ല, അറിയത്തില്ല. പറഞ്ഞു.
11: കാക്കയും തിന്നത്തില്ല, പൂച്ചയും തിന്നത്തില്ല, പട്ടിയും തിന്നത്തില്ല, കിളികളൊന്നും തിന്നത്ത. ഒരു വിളവുണ്ട്. അതുപോലെ ഞങ്ങള് എന്തോന്ന് അറിയാൻ വയ്യായോ?
10: എന്താണ് ആ വിളവ്?
11: ഉപ്പ്.
10: ഉപ്പ്. പക്ഷെ ഉപ്പ് ചേരേണ്ട സാധനങ്പ്
11: ചേർത്തില്ലെങ്കിൽ
10: ആരും തിന്നത്തില്ലല്ലേ. എന്തായാലും വിളിച്ചില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം വിജയ് മാമ.
11: മോനെ സന്തോഷം, ഹാപ്പി ആട്ടാ. ഇന്ന് ഉഴങ്ങനിലേക്ക് വരത്ത മോനെ. സന്തോഷം ശരിയാട്ട. നമ്മടെ പാസഞ്ചർ എല്ലാം വിളിച്ചായിരുന്നോ?
10: ഇത് പാസഞ്ചർ അല്ലമ്മ, ഇത് ഗ്രീറ്റിംഗ്സ് ആണ്.
11: അത് തന്നെ ഗ്രീറ്റിംഗ്സ്. എനിക്കറിയാം ഞാൻ പറഞ്ഞത്
10: പോയതാ.
11: അല്ല, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ പുഷ്പ
10: വല്യമ്മ.
11: ഇങ്ങനെയൊക്കെ പുഷ്പ വല്യമ്മയൊക്കെ ഇതിനകത്തൊക്കെ സംസാരിക്കുന്നല്ലോ. മെഡിക്കാ വല്ലൊരു ജഗീന ഉണ്ടായിരുന്നു. അതൊക്കെ കേറി എന്തോന്ന്, ഞാൻ ഇത് വെച്ചില്ലായിരുന്നു മോനെ.
10: ആണല്ലേ.
11: ഞാൻ ഒരിടത്ത് വരെ ഒന്ന് പോയി.
10: ഇനി മറക്കരുത് കേട്ടോ. ശനി ഞാൻ ഇനി
11: അല്ല, ഞാൻ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് മോനെ. കൊള്ളാം, ഏടിയോ വില്ലും നാളാകുന്നില്ല. ഞാൻ അങ്ങനെ ഒന്നും മറക്കത്തില്ല മോനെ. പിന്നെ എനിക്ക് റേഡിയോ എന്റെ കൂട്ടുകാരും പോയത് ഞാൻ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് വെക്കാതിരുന്നു അമ്മ. അപ്പൊ മോന്
10: സുഖമാണ്.
11: അപ്പൊ എന്റെ എല്ലാ കേൾക്കുന്ന പാസഞ്ചർമാർക്ക് ഇതിനകത്ത് നമ്മുടെ ടീച്ചറമ്മയുണ്ട്. ടീച്ചറമ്മ ഇപ്പൊ വിളിക്കുന്നില്ല, സോമാരിയമ്മ വിളിക്കുന്നില്ല. മോനെ ഇത് പത്മദാമ വിളിച്ചോ മോനെ.
10: പത്മദാമ ഇല്ല, എന്ന് വിളിച്ചില്ല.
11: ഇങ്ങനെയൊക്കെ പല ആൾക്കാരും ഉണ്ട്. ഒരു മണിയമ്മയുണ്ട്.
10: എന്തായാലും വിളിച്ചില്ല.
11: എന്തായാലും
10: സന്തോഷം വിജയമ്മ വിളിച്ചല്ലേ. ഓക്കെ, ശരി ശരി. അപ്പോൾ നമ്മുടെ അധ്യാപകര് നമുക്ക് അറിവിന്റെ പുതിയ പുതിയ വെളിച്ചങ്ങൾ പകർന്നു നൽകിയ അധ്യാപകരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് രണ്ടു മൂന്ന് പാട്ടാക്കിയിട്ട് വീണ്ടും തിരിച്ചു വരാം.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ

0: ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അധ്യാപക ദിനത്തിൽ നമ്മളോടൊപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, നമ്മുടെ അധ്യാപകർ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ച്. ഇവിടെ നമ്മുടെ ഈ റേഡിയോയിൽ കുറേ അധ്യാപകരുണ്ട് നമ്മുടെ ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനായിട്ട്. ഇന്ന് നമ്മളോടൊപ്പം ഒരു ചെറിയൊരു അധ്യാപികയുണ്ട്. ചെറിയൊരു അധ്യാപികയല്ല, അത്യാവശ്യം വലിയൊരു അധ്യാപികയാണ് അല്ലേ? നമ്മുടെ ആതിര ഒരു അധ്യാപികയാണ്. പറഞ്ഞോ ആതിര.
8: നമസ്കാരം.
7: നമസ്കാരം ആതിര. എങ്ങനെയുണ്ട് ഈ അധ്യാപക ജീവിതം, അല്ലെങ്കിൽ ഈ അധ്യാപനം തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്?
8: നമ്മൾ പല മേഖലകളും ഒരു വിദ്യാഭ്യാസ സമയത്ത് നമ്മുടെ മൈൻഡിൽ വരും. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലായിരിക്കുമ്പോൾ IAS IPSും ഒക്കെ വരും. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ പല ചിന്തകളാണ് വരുന്നത്. അങ്ങനെ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഓരോ സാറും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ് എന്തുകൊണ്ട് എനിക്കും ഒരു
7: ടീച്ചർ ആയിക്കൂടാ
8: എന്നൊരു തോന്നലുണ്ടായത്. അപ്പം എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ആണോ എന്നില്ല, നമുക്കറിയാം. ചില ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ അവരുടെ
7: ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്?
8: ഞാൻ ഹിന്ദി ടീച്ചറാണ്. സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചു ടീച്ചറായി എന്നുള്ളത് പറയാം. പക്ഷേ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഇപ്പൊ ഏകദേശം ഒരു 16-17 വർഷം കൊണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഹോം ട്യൂഷൻ മുതൽ ട്യൂഷൻ സെന്റർ കഴിഞ്ഞു, സ്കൂള് കഴിഞ്ഞു, ഇപ്പൊ കോളേജ് വരെ എത്തി. അപ്പം അതൊക്കെ സത്യം പറഞ്ഞ ജീവിതത്തിൽ വലിയ വലിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി കുറെ കാര്യങ്ങളാണ്. കുഞ്ഞുകുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയല്ല ഒരിക്കലും ഒരു കോളേജിൽ ചെല്ലുമ്പോൾ. അപ്പം ഓരോരുത്തടത്തും ഓരോ രീതിയിലാണ്. അതിലും വലിയ എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യം, എന്റെ ചെറിയൊരു ഏജിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വേറെ ഏത് ജോലിയെക്കാളും ബഹുമാനം നമുക്ക് ലഭിക്കുന്ന ഒരു ജോലി ടീച്ചർ തന്നെയാണ്. നമ്മളൊരു ഫംഗ്ഷന് പോവാണെന്ന് വെച്ചോ, അപ്പം ഒരു 10 ആൾക്കൂട്ടത്തിൽ ഒരു കുട്ടി വന്നിട്ട് ടീച്ചറേ എന്നൊരു വിളി. അപ്പോൾ നമ്മള് വലിയ ലുക്കിലല്ലെങ്കിലും നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രക്ഷകർത്താവ് എൻ്റെ മോൻ്റെ ടീച്ചറാണല്ലോ, അല്ലെ എൻ്റെ മോളുടെ ടീച്ചറാണല്ലോ എന്നും പറഞ്ഞ് അവർ നോക്കുന്ന ആ തരുന്ന ഒരു ബഹുമാനമുണ്ട്. ആ ടീച്ചറെ എന്തുണ്ട് എന്നുള്ള ചോദ്യം മതി നമുക്കൊരു പോസിറ്റീവ് എനർജി, വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ 10 ആൾക്കൂട്ടത്തിൽ ടീച്ചറെ എന്നൊരു കുട്ടിയുടെ വിളി, ആ നിഷ്കളങ്കമായ വിളിയാണ് പലപ്പോഴും ഒരു ടീച്ചറിന് പോസിറ്റീവ് എനർജി നൽകുന്നത്, നമ്മുടെ ഒരു സ്ഥാനത്തിൻ്റെ മഹത്വം കാട്ടിത്തരുന്നത്. വേറുള്ള ജോലിക്ക് മഹത്വം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ എപ്പോഴും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ മഹത്തരമായൊരു ജോലിയാണ്. ഈ അധ്യാപക ദിനത്തിൽ ഇങ്ങനൊരു അവസരം എനിക്ക് പറയാനൊരു അവസരം കിട്ടിയത് തന്നെ എന്താ പറയുന്ന ഗുരുക്കന്മാരുടെയും അമ്മ, എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തി നമ്മളെ ഈ നിലയിൽ എത്തിച്ചു. പിന്നെ ഗുരുക്കന്മാർ, ഓരോ സ്റ്റേജിലും ഓരോ ഗുരുക്കന്മാർ കാണും. അക്ഷരം പഠിപ്പിച്ച ആശാട്ടിയമ്മ മുതൽ ഇങ്ങ് പി ജി ചെയ്ത് ഓരോ കോഴ്സ് കഴിയുമ്പോഴും ഓരോ ടീച്ചേഴ്സിൽ നിന്നും പല അനുഭവങ്ങളാണ് കിട്ടുന്നത്. ഈ നിമിഷവും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അനേകായിരം ടീച്ചേഴ്സ് നമ്മുടെ കൂടപ്പുമുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. ഇന്നത്തെ ഈ നിമിഷത്തിൽ പോലും എത്ര പേരുടെ വിശ്വസമാണ് നമുക്ക് ലഭിച്ചതെന്നറിയാമോ? അതിൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു കുട്ടി പുതിയതായിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടീച്ചർ എന്നൊരു മെസ്സേജ്,
7: അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
8: തീർച്ചയായും എനിക്കും കിട്ടി, ഞാൻ എന്റെ ടീച്ചേഴ്സിനും അയക്കുന്നുണ്ട്. രാവിലെ ആ കുട്ടികളുടെ ആ ഒരു മെസ്സേജ് ഞാൻ വിചാരിക്കും ആരേലും അയക്കില്ലായിരിക്കും എന്ന്. പക്ഷെ രാവിലെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പുതിയ കുട്ടി, അല്ലെങ്കിൽ പഴയവരായ ഓർമ്മപ്പെടുത്തിയെടുക്കുന്നവരാ, അങ്ങനെ ആരെങ്കിലും ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കും. ഇന്ന് രാവിലെ കറക്റ്റായിട്ട് മെസ്സേജ് വന്നിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെച്ചു, സത്യം നമ്മൾ ഒരു കുറച്ച് കാലയളവിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, എത്ര നാളുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്തിൽ നമ്മളാൽ എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു.
7: ശരിക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊഫഷൻ, കാരണം ഒരു ഇനി വരുന്ന തലമുറയ്ക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, നിങ്ങളിൽ നിന്നാണ് അവർ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്.
8: നമ്മളിൽ നിന്ന് മാത്രമല്ല നിതിൻ, ഓരോ കുട്ടിയിലും നമ്മളെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള അറിവുകളുണ്ട്. ഞാനിപ്പം നിതിനോടൊരു കാര്യം പറയുമ്പോൾ നിതിൽ അതിനെക്കാട്ടി കൂടുതൽ ഐഡിയ ഇങ്ങോട്ട് ഷെയർ ചെയ്യും, പക്ഷെ അവിടെ ഈ ഐഡിയാസ് തമ്മിലാണ് നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പൊ നിതിൻ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് പുതിയൊരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമ്പോൾ ഞാൻ ആ തലം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. മോൻ അതേ പറയുന്നുള്ളൂ, പക്ഷെ ഞാൻ അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ എന്റെ കുട്ടി ഇതിലും ബെറ്റർ ആയിട്ട് മാറ്റാം. കാര്യം ഓരോ കുട്ടി അറിഞ്ഞു വേണം പഠിപ്പിക്കാൻ, അല്ലാതെ ഒരു ക്ലാസ്സിൽ വന്ന് കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിച്ചിട്ട് പോകുന്നതല്ല ഒരു പഠനശീലി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതുവരെ ട്യൂഷൻ സെന്ററുകൾ പഠിപ്പിച്ചിട്ടുള്ളടത്ത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരു പേപ്പർ കാണുമ്പോൾ ഒരു കുട്ടിയെ ഞാൻ വലിയ പഠിപ്പിച്ചോ
7: അങ്ങനെയുള്ള
8: അതാണ്, അതായത് നമ്മൾ പറയത്തില്ലേ അടിത്തറ നല്ലതാണെങ്കിലേ ബിൽഡിംഗ് നല്ലതായിട്ട് നിൽക്കൂ. ആ അതാണ് സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ അടിത്തറ ഇല്ലാതെ മുകളോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, ഇപ്പം നമ്മുടെ കൂടെ പഠിച്ചവർ പലപ്പോഴും നല്ല ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് മേടിച്ച് പഠിച്ച ആളുകളൊന്നും വലിയ ജോലിയിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും അവർ കഷ്ടപ്പെടുന്ന ഒരു ചിത്രം എൻ്റെ മുന്നിലുണ്ട്. അതേസമയം ക്ലാസ്സിന് പുറത്ത് നിന്നവർ ഇന്ന് ഗവൺമെൻറ് ജോലിയല്ല എങ്കിൽ തന്നെയും ഏകദേശം ഓരോ ജോലികൾ, ഗവൺമെൻറ് ജോലി ഉള്ളവരുമുണ്ട്, ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പോലും കയറാത്ത കുട്ടികൾ പോലും ഇന്ന് ജോലി മേടിച്ചിരിക്കുന്നു. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ക്ലാസ് റൂമിൽ ഒതുങ്ങുന്ന ഒന്നല്ല,
7: കാണാതെ പഠിച്ചിരുന്നതല്ല,
8: എഴുതുന്നതല്ല. പക്ഷേ അതിലും ഒരു കാര്യമുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയിട്ടും ജോലി കിട്ടാതെ നടക്കുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ കൺമുൻപിലുണ്ട്. ഈ പറയുന്ന നമ്മൾ തന്നെ ആയാലും ഒരു സ്ഥിര ജോലി ഇല്ലാതെ നെട്ടോട്ട് ഓടുന്ന ആളുകളെ നമ്മൾ നിരന്തരം കണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ചുറ്റും എത്രയോ വർഷങ്ങളോളം ഓരോ പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എങ്ങും ഒരു ജോലി ആകുന്നില്ല. അതൊക്കെയെന്ന് പറയുമ്പോൾ പക്ഷെ അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെയാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്തതിൻ്റെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊന്നും അല്ല, അതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം പറയാം, ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടത്തുള്ളൂ. ഈ ടീച്ചിങ് പ്രൊഫഷനിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു ബഹുമാനം കൊടുത്താലേ ആ കുട്ടി എന്നെ ബഹുമാനിക്കൂ, അല്ലെങ്കിൽ എങ്ങനെ പറയും എൻ്റെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുമോ കുട്ടി, ഒരിക്കലും ഇല്ല അല്ലേ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 കുട്ടികളുള്ള ക്ലാസ്സാണ് സങ്കല്പിക്കാം, അവിടെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറയുന്ന ഒരു കുട്ടി കാണും നമ്മുടെ ഒപ്പം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നത് അലമ്പി നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കാത്ത കുട്ടിയായിരിക്കും.
7: അത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് തോന്നുന്നത് പറയുന്നത് ഈ അലമ്പി നടക്കുന്ന കുട്ടികളാണ് പിന്നെ നമ്മളെ എവിടെ ചെയ്യണ്ടാലും.
8: ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്, വേറെ ആരുടെയും കാര്യങ്ങളല്ല, അത് എനിക്ക് പറയേണ്ട ആവശ്യകതയും ഇല്ല. എന്റെ അനുഭവത്തിൽ ഉണ്ടായ കാര്യം പറയാം, നമ്മൾ വലിയ ഡെഡിക്കേഷൻ ഒക്കെ ചെയ്തു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഹിന്ദി ആണെങ്കിൽ തന്നെയും ഒത്തിരി പഠിപ്പിക്കേണ്ട രീതികളുണ്ട്. സിമ്പിൾ ആണ്, ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണെന്ന് പറയുന്നത് പോലെ ഹിന്ദി സിമ്പിൾ ആണ്, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന പല രീതിയിലാണ്. ഇപ്പൊ എന്നെക്കാട്ടി നല്ലപോലെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കാണും, പക്ഷെ എന്റെ ശൈലി വേറെ ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ കാണും, വേറെ ടീച്ചേഴ്സിന്റെ ശൈലി ഇഷ്ടപ്പെടുന്ന കുട്ടികൾ കാണും. അപ്പം ഞാൻ നോക്കുന്ന ലഘുവായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് എഴുതാനും വായിക്കാനും പഠിക്കുക അല്ലേ, പിന്നെ ഭാഷ അവൻ കൈകാര്യം ചെയ്യുന്നത് പോലെ അതങ്ങ് മുന്നോട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ അലമ്പെടുത്ത് നടക്കുന്ന പിള്ളേരെ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പം അവർ ഒരു ദിവസം വരാതിരിക്കുമ്പോഴോ അവരുടെ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു പോകുമ്പം അടുത്ത ക്ലാസ്സിൽ ഈ ടീച്ചർ എന്നെ നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ മൈൻഡ് നേരെ വരും. പിന്നെ നമ്മൾ അവൻ്റെ ഭാഗത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ക്ലാസ് പഠിപ്പിച്ചാൽ മതി അവൻ നോക്കും. എന്നിട്ട് അതിലും വലിയ മഹത്തരമായൊരു കാര്യം പറയാം, നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഈ പഠിപ്പിച്ചിട്ട് പിള്ളേരായിരിക്കില്ല നമ്മളെ ആദ്യം ടീച്ചറേ എന്ന് വിളിക്കുന്നത്. ഈ ബാക്ക് ബെഞ്ചേഴ്സ്, നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയും, ഈ ടീംസാണ് ഏത് കൂട്ടത്തിലായാലും ആര് ചുറ്റും ആരുണ്ട് താൻ ആരുടെ കൂടാണ് നിൽക്കുന്നത് ഒന്നുമില്ല, ഇടിച്ചു കയറി ഏതാ ഇടി കൂടെ ഇടിയുടെ ഇടയിൽ കൂടെ ആയാലും ഓടി വന്നിട്ട് ടീച്ചറെ എന്തുണ്ട് ടീച്ചറെ എന്നൊരു വിളി. അതാണ് സത്യം പറഞ്ഞാൽ ഇന്നും ഈ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ടു നടക്കുമല്ലോ, അങ്ങനെ ഇനി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്.
7: ഇപ്പൊ ഈ അധ്യാപക ദിനത്തില് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാൻ പറ്റുമോ?
8: മെസ്സേജ് കൊടുക്കാൻ വലിയ ടീച്ചർ അല്ല,
7: അല്ല ഇനി നമ്മുടെ അതായത് കുട്ടികൾക്ക് വേണ്ടി,
8: പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്ക് ഇപ്പം ചെറിയൊരു കാലയളവാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒത്തിരി നാൾ പഠിക്കാനുണ്ട്, അതായത് കടലോളം പഠിക്കാനുണ്ട്, കടലോളം പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താ, ഒരു കുന്നുമണിയോളമാണ് പഠിക്കുന്നതെന്ന് പറയും. പക്ഷെ ഒരിക്കലും നമ്മൾ വിദ്യാഭ്യാസം ഒരിടത്തെത്തുമ്പോൾ പൂർണ്ണമാകുന്നില്ല, മരണം വരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിലും വലിയൊരു അർത്ഥമായിട്ട് കാര്യമുണ്ട്. കബീർദാസ് പറയുന്നൊരു വാക്യമുണ്ട്, വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് ഒരാൾ മഹാനാകണമെന്നില്ല. മനസ്സിലായോ? വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചവൻ മാന്യനാവും മഹാനുമാകണമെന്നില്ല, പക്ഷേ പ്രേമം എന്ന രണ്ട് അക്ഷരം പഠിക്കണം. അതായത് ഞാൻ പഠിച്ചു, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിച്ച് ഒരു ടീച്ചിങ് നടത്തുവാണെങ്കിൽ അതിനർത്ഥമില്ല. എൻ്റെ മുന്നിലുള്ള കുട്ടിയെ മനസ്സിലാക്കി അതിനെ സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക, അവൻ്റെ കുറവുകളെയും തെറ്റുകളെയൊക്കെ ചൂണ്ടിക്കാട്ടി കുറ്റം പറയാന്നല്ല, അവരെ അതറിഞ്ഞ് അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ചെയ്യുക, അതാണ് ഒരു ടീച്ചിങ്ങിൽ വേണ്ടത്. അപ്പോൾ കബീർദാസ് പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്, വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചെന്നും പറഞ്ഞ് മഹാനാകണമെന്നില്ല, പകരം പ്രേമം എന്ന രണ്ടക്ഷരം പഠിച്ചാൽ മതി. അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി മേഖലകളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇപ്പോൾ കിട്ടുന്ന സമയം കഴിവതും പ്രയോജനപ്പെടുത്തുക. ചിലവർ വീട്ടുകാരെ കാണിക്കാനെങ്കിലും പഠിക്കുന്നുണ്ട് അല്ലേ, വീട്ടുകാരെ കാണിക്കാൻ പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള വീടുകളുമുണ്ട്, പക്ഷേ ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടികളുമുണ്ട്. വിദ്യ നമുക്ക് ഒരാൾക്ക് കട്ടുകൊണ്ട് പോകാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ അറിവ്. അതുപോലെ നമ്മൾ പകർന്നു കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒന്ന് തന്നെയാണ് വിജ്ഞാനം, അറിവ്. അപ്പം ജ്ഞാനം ആഗ്രഹിക്കുന്ന എല്ലാവരും പുസ്തകങ്ങൾ വായിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാനും ശ്രമിക്കണമെന്ന് ഈ അധ്യാപക ദിനത്തിൽ ഞാൻ ആശംസിച്ചുള്ളൂ.
7: അതേപോലെ അധ്യാപക ദിനത്തിൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഒരു അധ്യാപകന്റെ, അതിനെ കുറിച്ച് പറയൂ.
8: ഞാൻ ഇപ്പം ഞാനൊരു 3-4 വർഷം കൊണ്ട് കോളേജിൽ പഠിപ്പിക്കുകയാണ്. UIT പത്യൂർ, UIT കരുവറ്റ എന്ന് പറഞ്ഞ രണ്ട് കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ അതിനു മുമ്പ് ട്യൂഷൻ സെൻ്ററുകളിൽ 2-3 കരുനാഗപ്പള്ളിയിൽ തന്നെയുള്ള 2-3 ട്യൂഷൻ സെൻ്ററുകളും ഹോം ട്യൂഷനുകളും ഒക്കെ നിരവധി അനവധി എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ ഞാൻ ഇന്ന് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്ന നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് ചെറിയ പ്രായത്തിൽ സാറിൻ്റെ ചെറിയ പ്രായം, സാറിന് ഏകദേശം ഒരു 34 വയസ്സേ ഉള്ളൂ, ആ സമയത്ത് തന്നെ ഡോക്ടറേറ്റ് നേടുക, അതെല്ലാവർക്കും പറ്റും. ഡോക്ടറേറ്റ് ഇപ്പോൾ പഠിക്കുന്ന എല്ലാവർക്കും ഡോക്ടറേറ്റ് നേടാൻ പറ്റും. പക്ഷേ ഒരു 4 അന്തർദേശീയ അവാർഡ് മേടിക്കാൻ പറ്റുന്നു, പിന്നെ 42 പുസ്തകങ്ങൾ ദേശീയ ഇൻ്റർനാഷണൽ തലത്തിൽ 42 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതൊക്കെ നിസ്സാര കാര്യമല്ല. അപ്പം ഈ അധ്യാപക ദിനത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളവരൊക്കെ അല്ലേ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാറിനെ ഉൾപ്പെടുത്തി ഒരു നല്ലൊരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്, ഡോക്ടർ ശരൺ സാർ. അപ്പം എൻ്റെതായ രീതിയിൽ, വളരെ സിമ്പിളായ രീതിയിലാണ് ഞങ്ങൾ
7: നടത്താൻ പോകുന്നത്.
8: അതായത് ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാര്യം അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, മറിച്ച് ഒരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യമെന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്.
7: അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേ റേഡിയോ 91.2
8: ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
7: ഓക്കേ.

0: റേഡിയോ 91.2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധ്യാപക ദിനമാണ്. അറിവ് പകർന്നു നൽകുക എന്നതിലുപരി ഒരു തലമുറയുടെ ചിന്തകളെയും സംസ്കാരത്തെയും വാർത്തെടുക്കുന്ന മഹത്തായ പ്രക്രിയയാണ് അധ്യാപനം. അക്ഷരങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ മനസ്സിന് വെളിച്ചം പകരുകയും അവരെ മികച്ച വ്യക്തിത്വങ്ങളായി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ ശില്പികൾ. ഈ അധ്യാപക ദിനത്തിൽ അക്കാദമിക് രംഗത്തും സാഹിത്യ ഗവേഷണ ശാഖയിലും ഒരുപോലെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തിയെ പരിചയപ്പെടുന്നതിൽ നമുക്കേറെ അഭിമാനിക്കാം. ഇന്ന് നമ്മോടൊപ്പം ഇന്റർവ്യൂവിൽ പങ്കുചേരുന്നത് കേരള സർവകലാശാലയുടെ പത്തിയൂർ UIT പ്രിൻസിപ്പൽ ഇൻചാർജും പ്രശസ്ത സാഹിത്യ ഗവേഷകനുമായ ഡോക്ടർ ശരൺ എസ് ആണ്. അധ്യാപനത്തെ കേവലം ഒരു ജോലിയായല്ല, മറിച്ച് മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉപാധിയായാണ് കാണുന്നത്. ഡോക്ടർ ശരൺ എസുമായി നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഇന്ന് നമ്മോടൊപ്പം ഇന്റർവ്യൂവിൽ പങ്കുചേരുന്നത് കേരള സർവകലാശാല UIT സെന്ററിലെ പ്രിൻസിപ്പൽ ഇൻചാർജായ ശാൻ സാറാണ്. സാറിനെ എന്റെ റേഡിയോ 91.2 സ്വാഗതം.
1: താങ്ക് യു. 91.2 ആദ്യം തന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന്. എന്റെ പേര് ഡോക്ടർ ശരൺ എസ്. ഞാൻ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പത്തിയൂർ റീജിയണൽ സെന്ററിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2020 മുതലാണ് ഞാൻ പത്തിയൂർ UIT വർക്ക് ചെയ്യുന്നത്. അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്തു വരികയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ അധ്യാപകനാണ്, അതിനുപരി തന്നെ ഒരു എഡിറ്ററും പബ്ലിഷറും കൂടിയാണ്. ഒട്ടനേകം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ജേണൽസുകളിൽ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച് പരിചയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജേണലുകളിൽ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. ഏകദേശം 5 അക്കാഡമിക് ബുക്സുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും, അതുപോലെ തന്നെ ഇന്ത്യൻ പബ്ലിക്കേഷൻസും. അങ്ങനെ ഒരു 5 അക്കാഡമിക് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏകദേശം 41-42 ഇന്റർനാഷണൽ ബുക്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 56 മുകളിൽ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അതിൽ UGC കെയർ ഉണ്ട്, സ്കോപ്പസ് പബ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ അക്കാഡമിക് ലൈഫിൽ എഴുത്തും അതുപോലെ തന്നെ പഠിപ്പീരും എല്ലാമായിട്ട് മിംഗിൾ ചെയ്ത് മുന്നോട്ട് പോകും.
0: എല്ലാം കൂടെ ഇങ്ങനെ മുന്നേറുകയാണ് സാർ ഇപ്പോൾ. അപ്പോൾ ഇന്ന് അധ്യാപക ദിനമാണ് അല്ലേ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെയാണ് സാർ അഭിമാനിക്കുന്നത്?
1: ഒരു അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം ഓർക്കുന്നത് നമ്മുടെ അധ്യാപകരെയാണ്. അപ്പൊ ഞാനും അതുപോലെ തന്നെ എന്റെ അധ്യാപകർ എന്നെ ഞാനാക്കിയ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം, അല്ലെങ്കിൽ എന്റെ പേര് എത്ര ആയത്, അല്ലെങ്കിൽ ഒരു അധ്യാപകനായത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്റെ അധ്യാപകരാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്റെ ഗുരുനാഥന്മാരാണ്. അത് എന്റെ അക്ഷരം തൊട്ട് പറഞ്ഞെന്ന ആശാട്ടി, എന്നെ പഠിപ്പിച്ചിട്ട് അക്ഷരം തൊട്ട് പറഞ്ഞെന്ന ആദ്യ ഗുരുവായ എന്റെ അമ്മയോട് തൊട്ട് എന്നെ എന്റെ അവസാനം വിദ്യാഭ്യാസമായിട്ടുള്ള എന്റെ ഗവേഷണത്തിൽ എന്റെ ഗൈഡായിട്ട് റിസർച്ച് സൂപ്പർവൈസറായിട്ടിരുന്ന എന്റെ അധ്യാപിക ഉൾപ്പെടെ അവർ അത്രയും അവരുടെ കഷ്ടപ്പാടും അവരാണ് എന്നെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പൊ അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ അധ്യാപകരെയാണ്. അപ്പം ഞാൻ ഒരുപാട് വളരെ ഹാപ്പിയാണ് ആ ഒരു ഇതിൽ എന്നെ ഇത്ര ആക്കിയത് എന്റെ അധ്യാപകരാണ്. അതുകൊണ്ട് അവരെ ഞാൻ ഓർക്കുന്നു, അവരോടുള്ള നന്ദി മനസ്സിൽ ഇപ്പോഴും 1000 തവണ പറയുന്നു.
0: സർ, ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് വരാനും അധ്യാപനം തന്നെ കരിയറായി തിരഞ്ഞെടുക്കാനും പ്രചോദനമായ കുറെ കാരണങ്ങൾ കാണുമല്ലോ, അതൊക്കെ എന്താണ്?
1: അത് വളരെ രസകരമായ ചോദ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വളരെ ശാസ്ത്രത്തിൽ വളരെ താല്പര്യം ഉള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. ആഗ്രഹിച്ചത് ചെറുപ്പം തൊട്ടേ ഒരു സിവിൽ സർവന്റ് ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരു 5-ാം ക്ലാസ് മുതലേ പഠനം മുന്നോട്ട് വന്നത്. 5-ാം ക്ലാസ് 6-ാം ക്ലാസ് തൊട്ടേ ഒരു സിവിൽ സർവീസിന്റെ വളരെ നല്ലതായിട്ട് രീതിയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് എന്നുള്ളൊരു നിലയിൽ വളരെ വളരെ വളരെ ഇതായിട്ട് ആ ഒരു ഇതിൽ പഠിച്ചു വരുമായിരുന്നു. ഫിസിക്സ് ആയിരുന്നു വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു. ഫിസിക്സ് മുന്നോട്ടെടുത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് ഞാൻ പഠിച്ചു വന്നത്. പഠിച്ചു വന്ന സമയത്ത് ശരിക്കും ഈ ഇംഗ്ലീഷ് അധ്യാപകൻ ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ ചീരി വരും. കാരണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഇംഗ്ലീഷിൽ ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും മാർക്ക് കുറവ് കിട്ടുന്ന ഇംഗ്ലീഷിനാണ്. അപ്പം വീട്ടിൽ അച്ഛൻ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു ഇംഗ്ലീഷിൽ. ഇപ്പം 10th വരെ CBC പഠിച്ചത്. അപ്പൊ CBC പഠിച്ചിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട്, അപ്പം എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകർ ഇംഗ്ലീഷ് അധ്യാപകരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്ട് ഇൻ ദ സെൻസ് നമ്മൾ എഴുതുന്നതിനകത്ത് നിന്നൊക്കെ വളരെ എന്താ തെറ്റുകൾ അവർ കണ്ടുപിടിച്ച് വരച്ചു വെക്കും. അപ്പം ആൻസർ ഷീറ്റ് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിൽ അച്ഛനും അമ്മ ചോദിക്കും, ടീച്ചറിനെക്കാട്ടും നീ എഴുതുന്നതിനെക്കാട്ടും കൂടുതൽ പേപ്പറിൽ ടീച്ചറാണല്ലോ എഴുതിയേക്കുന്നത്. അതൊക്കെയുള്ള അവസ്ഥയായിരുന്നു എന്റെ. അതെ അതെ. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വന്ന സമയത്ത് സയൻസ് ആണ് എടുത്ത് പഠിച്ചത്. അപ്പം ഇഷ്ടമുള്ള ഫിസിക്സ് ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലെഷർ, അതായത് അത് വളരെ ടെൻഷൻ ഇതായിട്ടുള്ള ടെൻഷൻ എന്നല്ല, ഇച്ചിരി സ്ട്രിക്ട് ബൗണ്ട് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സയൻസിന്റെ ക്ലാസ്സുകൾ, കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും മാത്സ് ആയാലും. അപ്പം നമുക്ക് കുറച്ചുകൂടി റിലീഫ് കിട്ടുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും ആയിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദിയും ഇംഗ്ലീഷും. അപ്പം കുറച്ചുകൂടി ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ ഇംഗ്ലീഷ് ഭാഷയോട് ഒരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ലിറ്ററേച്ചറിനോടല്ല ഭാഷയോട്. ഭാഷ സംസാരിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ്. കാര്യം ഇമോഷൻസ് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ ഇംഗ്ലീഷ് ആയിരുന്നു. അത് ഇപ്പം ദേഷ്യം വന്നാലും ഇംഗ്ലീഷ് പറയാം, അല്ലെങ്കിൽ ഒരാളോട് റൊമാൻറ്റിക് ആയിട്ടാണെങ്കിലും ഇംഗ്ലീഷ് പറയാം, എന്തിനും ഒരു ഇണങ്ങുന്ന ഒരു ഭാഷയായിട്ട് ഇംഗ്ലീഷ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പഠിക്കണം എന്നുള്ള രീതി മുന്നോട്ട്. അപ്പം അന്നേരമാണ് എൻ്റെ ഒരു കസിൻ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം എം എസ് സി ഫിസിക്സ് ആയിരുന്നു. അപ്പം പുള്ളിക്കിന് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു. അപ്പം സിവിൽ സർവീസ് അക്കാഡമി ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ബി എസ് സി ഫിസിക്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നത്. അന്നേരം എൻ്റെ അടുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഫിസിക്സുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പം എന്റെ കസിൻ എന്റെ അടുക്ക പറഞ്ഞു, നീ ഫിസിക്സ് എടുക്കണ്ട, മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പോകൂ, കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഇത്തിരി അന്ന് ഇത്തിരി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു സിവിൽ സർവീസിലേക്ക്. അപ്പം വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വളരെ ഇതായിട്ട് കൂലങ്കഷമായിട്ട് ആലോചിച്ചു ഏത് വിഷയത്തിലേക്ക് പഠിക്കും. ഒന്നുകിൽ അന്നേരം തന്നെ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ മുന്നോട്ടുള്ള കരിയറിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു, ഒന്നുകിൽ സിവിൽ സർവീസിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് എന്നുള്ള നിലയിൽ തൊട്ടിപ്പുറത്ത് മറ്റൊരു പ്രൊഫഷൻ എന്നുള്ള രീതി. അങ്ങനെയാണ് സത്യം പറഞ്ഞു തന്നാൽ ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നു. അപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ അന്ന് ആലോചിച്ചത് ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സബ്ജക്ട് ഏതാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും പോളിടെക്നിക്കൽ കോളേജ് ആണെങ്കിലും ഇപ്പൊ പ്രൈവറ്റ് കോളേജസ് ആണെങ്കിലും ആർട്സ് ആൻഡ് സയൻസ് ആണ്, എല്ലാവരും ഇംഗ്ലീഷ് ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിന് എന്തായാലും ജോലി സാധ്യത ഒന്ന് അങ്ങനെ ഉണ്ട്. പിന്നെ മാധ്യമ പ്രവർത്തനം, മീഡിയ, പിന്നെ സിവിൽ സർവീസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാംഗ്വേജ് ഒന്ന് റിഫോം ആവുമല്ലോ. ലാംഗ്വേജ് ഒക്കെ നമ്മൾ പ്ലസ് ടു വരെ പഠിക്കുന്ന ലാംഗ്വേജ് അല്ല, പ്ലസ് ടു കഴിഞ്ഞ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് അല്ലെങ്കിൽ ബി ഇംഗ്ലീഷ് മെയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് റിയൽ ഇംഗ്ലീഷ് ഈസ് എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഇത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് വന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞ പച്ചരി വാങ്ങാനുള്ള ഒരു ഇത്, അല്ലാതെ ഇംഗ്ലീഷിനോട് അത്ര ചെറിയ പ്രായത്തിൽ അത്ര വലിയൊരു താല്പര്യം കൊണ്ടല്ലായിരുന്നു ഞാൻ ഇംഗ്ലീഷിലേക്ക് എത്തിയപ്പെട്ടത്.
0: എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ കൗമാര പ്രായത്തിൽ, അതായത് സാർ ഇത്ര ചെറുപ്പക്കാരനാണ്, അപ്പൊ ഒരു പ്രിൻസിപ്പളിന്റെ ചാർജ് സാറിന് കിട്ടി, അപ്പൊ സാർ അത്ര ഗൗരവത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്?
1: പ്രിൻസിപ്പളിന്റെ ചാർജ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് എന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കിട്ടിയല്ല, അതെന്താ വെച്ചാൽ നമ്മുടെ സീനിയോറിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്പേസിലെ ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട്, ഇപ്പം നമ്മളെക്കാട്ടില് സീനിയർ ആയിട്ടുള്ള അങ്ങനെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട്.
0: എന്നാലും പലർക്കും അങ്ങനെ കിട്ടാത്ത ഒരു അവസരമുണ്ട്. സാറിന് അത് കിട്ടിയത് സാറിന് എത്രത്തോളം അതൊരു തൃപ്തികരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി?
1: ചെറിയ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയൊരു പ്രായത്തില് ആ ഒരു പൊസിഷൻ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കോളേജിന്റെ മുഴുവൻ ഭാരങ്ങൾ നമ്മൾ അത് ശരിക്കും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമല്ല, വളരെ ഇതായിട്ട് കൊണ്ടുപോകേണ്ട കാര്യം തന്നെയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ കെയർ ആയിട്ട്, അല്ലെങ്കിൽ അതൊരു എല്ലാ കാര്യങ്ങളും ഞാൻ അതിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. ഒരു ഗുരുത്വത്തിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ദൈവം തന്നതെന്ന് വിശ്വസിക്കുന്നു.
0: ഇനി ചോദിക്കാനുള്ളത്, സാറേ സാക്ഷരതാ മിഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
1: ഞാൻ ആക്ച്വലി സാക്ഷരതാ മിഷനിൽ 2017 ഞാൻ ആദ്യമായിട്ട് സാക്ഷരതാ മിഷനിൽ പഠിപ്പിക്കാൻ പോകുന്നത്. എന്റെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് ഈ റാന്നി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഈ റാന്നി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ അറിയാമല്ലോ, ഗുരുകുല വിദ്യാഭ്യാസമാണെങ്കിലും പണ്ടത്തെ ഗുരുനാഥന്മാരാണെങ്കിൽ ഈ നമ്മൾ ഒരു ബിസിനസ് പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യാതെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത്, അധ്യാപകനെന്ന് പറയുന്നത്. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എപ്പോഴും സോഷ്യലി കമ്മിറ്റഡ് ആണ്, അവൻ സൊസൈറ്റിക്ക് വേണ്ടിയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും സർവീസ് ചെയ്യുന്നവരാണ്, സൊസൈറ്റിക്ക് വേണ്ടിയും ആൾക്കാർക്ക് വേണ്ടിയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അധ്യാപകൻ എന്ന് പറയുമ്പോൾ അന്ന് എനിക്കൊരു തോന്നലുണ്ടായി, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു, ദൈവം ഇത്രയൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്നു. അപ്പൊ ഈ ലിറ്ററസി മിഷന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രായമുള്ള ആൾക്കാരാണ് അവിടെ പഠിക്കാൻ വരുന്നത്. അപ്പൊ നിർഭാഗ്യവശാൽ, എന്താ വെച്ചാൽ നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയണം, അപ്പൊ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ പഠിക്കാൻ പറ്റിയതും ഇത്രയൊക്കെ എത്തിയതും. പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ, വീട്ടിലെ അവസ്ഥ കൊണ്ടുള്ള ആൾക്കാർ, വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് ജോലിക്ക് ഇറങ്ങിപ്പോകൊണ്ട് മുന്നോട്ട് പഠനം തുടരാൻ പറ്റാത്ത ആൾക്കാർ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പറ്റാത്ത, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ ഒരു മെറിറ്റായിട്ടേ നമ്മൾ തോന്നുന്നില്ല, നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. അന്നേരം എനിക്ക് ചിന്തയുണ്ടായി ഇങ്ങനെ ഒരു സംഭവം, എൻ്റെ ഒരു അധ്യാപകൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു അധ്യാപകൻ ബേസിൽ തോമസ് സാറ്, എന്റെ എന്നെ പി ജിക്കും ഡിഗ്രിക്കും പഠിപ്പിച്ചാണ്. എന്റെ ഒരു ജ്യേഷ്ഠ തുല്യനാണ്, എന്നെ സ്വന്തം ബ്രദറായിട്ടാണ് സാറ് സ്നേഹിക്കുന്നത്. അപ്പം എനിക്കും അതുപോലെ തന്നെയാണ്. അപ്പൊ സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ഇതുപോലെടാ, ഇതുപോലെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വേക്കൻസി ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ? റെമ്യൂണറേഷൻ ഒന്നുമില്ല, വളരെ തുച്ഛമായ പൈസ. അന്ന് എനിക്ക് തോന്നുന്നു 200 രൂപയോ 200 അത്രയും കണ്ടേ ഉള്ളൂ പോയി പഠിപ്പിക്കുന്നതിന്. നമ്മൾ അവിടെ വരെ പോകുന്നതിന് നമുക്ക് പെട്രോൾ അതിന് ഉപരി പൈസയാവും. പക്ഷെ നമ്മളൊരു സോഷ്യലി അങ്ങനെയുള്ള ആൾക്കാരെ, അപ്പൊ നമുക്കൊരു സംതൃപ്തിയാണ്. ഇപ്പൊ നമ്മൾ കോളേജിൽ വന്ന് ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിച്ചിറങ്ങുന്നോ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ പോയി പഠിപ്പിച്ചിറങ്ങുന്നത് പോലല്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഈ ലിറ്ററസി മിഷന് വരുന്ന, അപ്പം ഈ വരുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പ്രായമായ ആൾക്കാരാണ്. അത് ഏകദേശം 30, 40, 50, 60, 70 വയസ്സോളം ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് 10-ാം ക്ലാസ് സാക്ഷരതാ മിഷൻ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലേക്ക് വരുന്നു. അവർക്ക് ഏറ്റവും പാടുള്ള വിഷയം ഇംഗ്ലീഷാണ്.
0: പക്ഷെ
1: എന്റെ അഭിമാനം എന്ന് പറയുന്നത്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു 99% കുട്ടികൾ ഇൻ ദ സെൻസ് അത്രയും പ്രായമുള്ള ആൾക്കാർ, ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഞാൻ അവരെ രക്ഷപ്പെടുത്തിയെടുത്തു, അവർ പാസ്സായി. അത് എനിക്കൊരു ആത്മസംതൃപ്തി നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സാക്ഷരതാ മിഷൻ ഇപ്പോഴും 2026 വരെ ഞാനത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊരു എന്താ പറയുന്നത്, ഇഷ്ടമാണ്. കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ തന്നെ പ്രായമുള്ള, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമുക്ക് നേടിയത് കൊണ്ട്, നമ്മുടെ അധ്യാപകർ നമുക്ക് തന്ന അറിവ് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മളിൽ നിന്നുണ്ടാവണം എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണ് അതിലേക്ക് തിരിഞ്ഞത്.
0: അതുപോലെ പ്രൊഫസർ എന്ന അനുഭവ സമ്പത്ത് സാധാരണക്കാരിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുന്നതിൽ എത്രത്തോളം നിർണായകമായിരുന്നു?
1: പ്രൊഫസർ എന്ന ഡിസിഗ്നേഷൻ കൊണ്ട് സാധാരണക്കാരിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുന്നത് അത് വളരെ വിരളമാണ്. കാരണം അത് ചുരുക്കമാണ്. കാരണം
0: എപ്പോഴും സാധാരണപ്പെട്ട ആൾക്കാർ ഒരു അറിവ് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും.
1: പക്ഷെ ഒരു കോളേജ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കോളേജിനകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം റിസർച്ച് ഗൈഡ് ആണെങ്കിൽ, അപ്പൊ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോകുന്നു, ആ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്നു. പക്ഷെ ഈ റിസർച്ച് എന്റെ മേഖലയിലോട്ട് വരുമ്പോൾ എനിക്ക് കൂടുതൽ ടീച്ചിങ് പ്രൊഫഷൻ എത്രത്തോളം ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇഷ്ടമാണ് എനിക്ക് റിസർച്ച് മേഖല എന്ന് പറയുന്നത്, ഗവേഷണ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഒരു പ്രൊഫസർ ഒരു കമ്മിറ്റ്മെന്റ് സൊസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ കുട്ടിയിലേക്കോ കൂടുതൽ കൊടുക്കുന്നു പറയുമ്പോൾ ഹി ഷുഡ് ബി എ റിസർച്ച് സൂപ്പർവൈസർ. ഒരു റിസർച്ച് സൂപ്പർവൈസർ ആകുമ്പോഴാണ്, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ അയാളുടെ കീഴിൽ 4 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടാവും, അസോസിയേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 6 പേരുണ്ടാവും, പ്രൊഫസർ ആണ് 8 പേരുണ്ടാവും. അപ്പം ആ 8 പേരുടെ ഉള്ളിലേക്ക് സാറിന് ഇറങ്ങി ചെല്ലാനും അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും പറ്റും. അല്ലാതെ പ്രൊഫസറായിട്ടത് കൊണ്ട് നമുക്ക് സൊസൈറ്റിയിലേക്കൊന്നും
0: ഇറങ്ങി
1: ചെല്ലാം. അതിന് ഇതുപോലുള്ള ഞാൻ മുമ്പ് പറഞ്ഞ ലിറ്ററസി മിഷൻ പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു സമൂഹത്തെ സേവിക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ, നമുക്ക് ആ രീതിയിലേക്ക് സഹായകരമാകും.
0: ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.
4: തിരികെ എത്താം. ഈ അധ്യാപക ദിനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ശരണസ് ആണ്.
5: ഇപ്പൊ സാറ് പറഞ്ഞു വന്നു ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ഇക്കോ ക്രിട്ടിക്കൽ സ്റ്റഡീസ്, കൾച്ചറൽ സ്റ്റഡീസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ താങ്കൾ ഗവേഷണം നടത്തുന്ന കാര്യം അല്ലേ. അപ്പൊ ഇവയിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതാണ്?
6: ഈ പറഞ്ഞ മേഖലകള് ഉപരി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത്, സാഹിത്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് തിയറട്ടിക്കലായിട്ടുള്ള ഏരിയകളുണ്ട്, ഇഷ്ടത്തിന് തിയറട്ടിക്കലായിട്ടുള്ള ഏരിയകളുണ്ട്. അത് ചിലപ്പം സമൂഹം ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയില് അത് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ആവുന്ന ചില ആൾക്കാർ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏരിയസ് പോലും ഉണ്ട്. നമ്മുടെ ജോലി പഠിപ്പിക്കുക എന്നുള്ള നമുക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള തിയറീസ് ഉണ്ട്, പല കാര്യങ്ങളും പലതരം ഉണ്ട്. ഇപ്പം ബ്രിട്ടീഷ് സ്റ്റഡീസ് മാത്രം, കൾച്ചർ സ്റ്റഡീസോ പോപ്പുലർ സ്റ്റഡീസോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റഡീസ് മാത്രമല്ലാതെ തന്നെ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. എന്റെ റിസർച്ചും കമ്പാരിറ്റീവ് സ്റ്റഡിയിലാണ്. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കമ്പയർ ചെയ്ത് പഠിക്കുക എന്ന് പറയും. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ അത് കമ്പയർ ചെയ്ത്
4: പഠിക്കുക,
6: താരതമ്യം ചെയ്ത് പഠിക്കുക. അപ്പം അതില് വിഷയങ്ങളാവാം, അതായത് പല വിഷയങ്ങളെ കമ്പയർ ചെയ്താവാം. ഇപ്പം ഉദാഹരണത്തിന് ഒരു സിനിമ, ഇപ്പൊ നമ്മളൊരു സിനിമ, ഇപ്പൊ എല്ലാരും സിനിമ കാണുന്നു, ഒരു സിനിമ എടുക്കുന്ന ഒരു സിനിമയിലെ പ്രമേയം, ആ ഇപ്പൊ മലയാള സിനിമയിൽ ഇന്നൊരു സിനിമ എടുക്കുക, കന്നഡ ഫിലിമിൽ ഇന്നൊരെണ്ണം എടുക്കുക, ഹിന്ദിയിൽ ഇന്ന് എടുക്കുക, അല്ലെങ്കിൽ ബോളിവുഡ് ഫിലിമിൽ ഇംഗ്ലീഷിൽ ഒന്ന് എടുക്കുക. അപ്പൊ ഇത്രയും എല്ലാത്തിനോട് വെച്ച് ചേർന്ന ഒരു പഠനം, അത് നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയ ഒരു ബുക്ക്, അല്ലെങ്കിൽ
4: ആയിക്കോട്ടെ ഒരു കവിത, ഒരു കഥ,
6: എല്ലാം കമ്പാരിറ്റീവ് പെർസ്പെക്ടീവില് നമുക്ക് അവിടെ, അതാണ് അതിന്റെ ഒരു എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞത്. അതിന് ലിമിറ്റേഷൻസ് ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുവരാം, എന്തിനേയും കമ്പയർ ചെയ്യാം. എന്റെ ഒരു ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഒരു നിരൂപണം എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് വായിച്ചാലും എന്ത് കണ്ടാലും അതിനെ ഞാൻ നെഗറ്റീവ് ക്രിട്ടിസൈസേഷൻ അല്ല, അതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യും ഞാൻ. അത് അതിനെ ഒരു നിരൂപണം നടത്തി എന്റേതായ രീതിയിൽ അതിനെ ഒന്ന് ആക്കാൻ ശ്രമിക്കും. ഒരു പക്ഷെ അതാവാം എഴുത്തിന് കൂടുതലായിട്ട് പ്രചോദനമുണ്ടായത്
4: അല്ലേ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സാറിന്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ സാറിന്റെ ഉയർച്ചയ്ക്ക് സാറിന്റെ കുടുംബത്തിന് എത്രത്തോളം പങ്കുണ്ടെന്ന് സാർ ഇതുവരെ സൂചിപ്പിച്ചില്ല. സാറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ സാർ ഇതുവരെ പറഞ്ഞില്ല.
6: ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എന്റെ ഗുരുതുല്യരിൽ എന്റെ ആദ്യം എന്റെ അമ്മ തന്നെയാണ്. എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ അമ്മ എന്നെ 3ാം ക്ലാസ് വരെ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ഒരുപാട് മൃഗീയ പീഡനങ്ങളൊക്കെ ആയിരുന്നു, ഫീസ് കൊടുത്തൊക്കെ പഠിപ്പിക്കുന്നതായിരുന്നല്ലോ അന്ന്. അപ്പം എന്റെ അച്ഛൻ സെൻട്രൽ സർവീസിലായിരുന്നു, പുള്ളി നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു, പലയിടത്തായിട്ടുണ്ടായിരുന്നു. ആകെ വർഷത്തിൽ 2 മാസം മാത്രമാണ് ലീവൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം പഠിപ്പീരും അങ്ങനെയുള്ള കാര്യങ്ങൾ, പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് മാർഗം മേടിക്കണം പഠിക്കണം എന്നുള്ളതുകൊണ്ട് ചെറിയ പ്രായത്തിൽ അമ്മയൊക്കെ നന്നായിട്ട് അടിയൊക്കെ തരുമായിരുന്നു, നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ തന്നെ പഠിച്ച അമ്മയെ കൊണ്ട് പറഞ്ഞു കേൾപ്പിക്കും. അപ്പം ഒരു ഗുരു എന്ന് പറയുമ്പോൾ ആദ്യ പ്രഥമ ഗുരുസ്ഥാനി എന്റെ അമ്മ തന്നെയാണ് എനിക്ക്. അതിനുശേഷം എനിക്ക് വന്ന എന്റെ അധ്യാപകര് അവരാണ് ഇത്രയൊക്കെ ആക്കിയത്. പിന്നെ ഞാനൊരു സെൽഫായിട്ട് വന്ന ഒരാളാണ് ഉപരി, ഇതിനെല്ലാം ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് എന്താ അവരുടെ പൈസ എടുത്ത് എന്റെ പഠനത്തിനായി ചെലവാക്കണമെന്നൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇന്നേ നാൾ വരെ ചെയ്തിട്ടുമില്ല. എന്നെ വീട്ടിലൊരു 10ാം ക്ലാസ് വരെയാണ് പഠിപ്പിച്ചത്, അച്ഛൻ 10ാം ക്ലാസ് വരെയാണ് പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിൽ ട്യൂഷൻ പഠിപ്പിച്ചു തുടങ്ങി. എനിക്ക് 17 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആദ്യത്തെ ട്യൂഷൻ എന്ന്
4: പറഞ്ഞെങ്കിൽ.
6: 9ാം ക്ലാസ് വരെ വരെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫീസായിട്ട് നന്ന് പാഷൻ, ടീച്ചിങ്ങിനോടുള്ള ആ ഒരു പാഷൻ, അടങ്ങാത്ത പാഷൻ ഉണ്ടായിരുന്നു, പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചു ഒരു, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് ഫീസായിട്ട് കിട്ടുന്നത് 100 രൂപയായിരുന്നു അന്ന്, 2008-ൽ 9 സമയത്ത് 100 രൂപ ഒരു വീട്ടിൽ നിന്ന് തരുന്നത്. 1700 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് അന്ന് മേടിച്ചത്, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ +1, +2 വന്ന സമയത്ത് ഈ പാരലൽ കോളേജുകൾ പോലുള്ള ട്യൂഷൻ സെന്റേഴ്സിലെ പാരലൽ കോളേജുകളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ ഡിഗ്രി വന്ന സമയത്ത് ട്യൂഷനുകൾ എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ പി എസ് സിക്ക് പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു, സിവിൽ സർവീസിന് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, സിവിൽ സർവീസിന്റെ പ്രിലിമിനറി ബേസ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു, പലയിടത്ത് പോകുന്നുണ്ടായിരുന്നു, ബ്രില്യന്റിന്റെ ഫ്രാഞ്ചൈസി ഒക്കെ ഉണ്ട്, അങ്ങനെ അവർ സ്കൂളുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം കൊട്ടാരക്കര ഒരു കെ എൻ സീനിയർ സത്യപാലൻ സ്കൂൾ എന്ന സ്കൂളുണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ട് പഠിപ്പിക്കാൻ. പിന്നെ അങ്ങനെ കുറെ സ്കൂളുകളിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ എച്ച് എസ് ഐക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെ പി എസ് സിയുടെ ക്ലാസ്സുകൾ അങ്ങനെ പറ്റുന്നിടത്തെല്ലാം അങ്ങനെ പഠിപ്പിക്കാൻ പോയി. അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആ കിട്ടുന്ന റവന്യൂ അല്ല, ആ കിട്ടുന്ന ഇംഗത്തിൽ നിന്നാണ് ഞാൻ എന്റെ പഠനവും, എന്റെ പഠനം തന്നെയല്ല എന്റെ ജീവിതം, എന്റെ എല്ലാ കാര്യങ്ങളും അന്നോട്ടെ നമ്മള് നമ്മുടെ എന്താ വീട്ടിലെ കാര്യങ്ങളും നോക്കി അങ്ങനെ പോകുന്നിരുന്നു.
4: അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. കേൾക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെ ഉയർന്നു വരാൻ സാധിക്കുമെന്ന് സാറിന്റെ വാക്കുകൾ തന്നെ കിട്ടും. സാറിന്റെ കുടുംബം എങ്ങനെയാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്?
6: കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ പേര് മാളവിക ജയശ്രീ എന്നാണ്. ഒരു എന്താ പറയാ, പുള്ളി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് സ്കോളർ ആണ്, ജൂനിയർ സയന്റിസ്റ്റ് ആണ്. ഇപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസറിന്റെ മെഡിസിന്റെ സംബന്ധമായിട്ടുള്ള റിസർച്ച് അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. പുള്ളിക്കാരിയെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സപ്പോർട്ടാണ്. എന്താ വെച്ചാൽ പുള്ളിക്കാരിയും ഈ പറഞ്ഞ പോലെ ഒരു സയൻസ് ആസ് സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ പോലും ലിറ്ററേച്ചറിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. എൻ്റെ ഒരു പക്ഷേ എന്നെക്കാട്ടി കൂടുതൽ വായിക്കുന്ന ഒരാളാണ് ലിറ്ററേച്ചറിൽ. അതുപോലെ തന്നെ കഥ എഴുതുന്ന ആളാണ്, നന്നായിട്ട് കഥ എഴുതും, കവിത എഴുതും. പുള്ളിക്കാരിയുടെ പുസ്തകങ്ങൾ ഇപ്പം റീസെൻ്റ്ലി ഒരെണ്ണം പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പം റീസെൻ്റ്ലി ബോധി യുവ എഴുത്തുകാർക്ക് കൊടുക്കുന്ന കേരളത്തിലെ മികച്ച അവാർഡായിട്ടുള്ള ബോധി അവാർഡ് ഈ പ്രാവശ്യം കിട്ടി, ഈ വർഷത്തെ പുള്ളിക്കാരിക്കായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ നർത്തകിയാണ്. എല്ലാ മേഖലയിലും പുള്ളി, ഇപ്പം ഞാനും പുള്ളിക്കാരും തമ്മിലുള്ള കെമിസ്ട്രി അതുപോലെയാണ്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള താല്പര്യങ്ങൾ. പുള്ളിക്കാരി ഇപ്പൊ സയൻസ് ആയതുകൊണ്ട് എനിക്ക് സയൻസിനോടായിരുന്നു താല്പര്യം, പുള്ളിക്കാരിക്ക് ആർട്സിനോടായിരുന്നു താല്പര്യം. പക്ഷെ പുള്ളിക്കാരി പഠിച്ചത് സയൻസിലേക്ക് പോയി, ഞാൻ സയൻസിലായിരുന്നു താല്പര്യം, പക്ഷെ ഞാൻ ആർട്സിലേക്ക് വന്നു, ഈ ലാംഗ്വേജിലേക്ക് വന്നു. അപ്പൊ പക്ഷെ രണ്ടുപേരുടെയും ബേസായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ
4: ഏകദേശം
6: ഒരുപോലെയാണ്. പിന്നെ എനിക്കും ഈ സംഗീതത്തിലും നൃത്തത്തിലും അതുപോലൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ട്. അതുകൊണ്ട് അവളും നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ആളാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് പോകുന്നു. അതാണ് ഒരു ഫാമിലി.
4: അതുപോലെ ഖസാക്കിന്റെ ഇതിഹാസം, തുമ്പമൺ തെയ്യം തുടങ്ങിയ കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ വിഷയങ്ങളെ അന്താരാഷ്ട്ര ജേണലുകളിൽ അവതരിപ്പിച്ച അനുഭവത്തെ കുറിച്ച് താങ്കളൊന്ന് പങ്കുവെക്കാമോ?
6: അതിന് മുന്നേ പറഞ്ഞത്, നമ്മൾ പഠിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാരും ചിലപ്പോ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇംഗ്ലീഷ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൾച്ചർ, നമ്മുടെ ഇപ്പൊ എത്രയോ ഭാഷകൾ നമ്മുടെ രാജ്യത്ത് സംസാരിക്കുന്നുണ്ട്, എത്രയോ ലിറ്റററി ഔട്ട്പുട്ട്സ് നമുക്കുണ്ട്. ഇതൊന്നും പുറലോകത്തേക്ക് എത്തുന്നില്ല. പുറലോകം എന്ന് നമുക്കറിയാം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാത്തതായിട്ടുള്ള വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അത്യാവശ്യം എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ, വായിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഏത് ലോകസാഹിത്യങ്ങളാണെങ്കിലും ഇംഗ്ലീഷിൽ കിട്ടാത്ത സാധനങ്ങളില്ല, എല്ലാം ട്രാൻസ്ലേറ്റഡ് ആയിട്ടും ഇംഗ്ലീഷിൽ കിട്ടും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എത്തിക്കുക. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ഫോമിലൊക്കെ എനിക്ക് ഒത്തിരി താല്പര്യമുള്ള ആളാണ്. ഇപ്പം കഥകളി ആയാലും അതുപോലെ തന്നെ ഏത് ആർട്ട് ഫോം ആയാലും, അപ്പം അത് ഫോക്ലോർ, പ്രത്യേകിച്ച് ഫോക്ലോറോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളാണ്. അപ്പം ഇങ്ങനെയുള്ള കഥകളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന തെയ്യമായിക്കോട്ടെ, ഈ പറയുന്ന ഈ കാവിലെ കാവും പാട്ടും, അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളെ മറ്റൊരു എന്താ ഒരു നോളജ് ലെവലിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മള് വായിക്കുന്നത് പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും ഇപ്പം ഓക്സ്ഫോർഡിലിരിക്കുന്നു, കാംബ്രിഡ്ജിലിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സർവകലാശാല ഇരിക്കുന്ന ആൾക്കും അങ്ങനെ അറിയണമെന്നില്ല. അപ്പം നമുക്ക് ഭാഷയുണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ വെപ്പൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് റിസോഴ്സസും ഉണ്ട്, അതിനെ മുന്നിലേക്ക് എത്തിക്കുക. അതാണ് ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ ഈ കമ്പാരേറ്റീവ് സ്റ്റഡിയുടെ ഒരു കാര്യവും ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള മേഖലകളിൽ ഗവേഷണം നടത്താനും അതുപോലെ തന്നെ അങ്ങനെയുള്ള മേഖലകളിൽ പേപ്പറുകൾ കൂടുതൽ എഴുതാനും ഒക്കെയാണ് താല്പര്യം. അങ്ങനെ എഴുതുന്നുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പേപ്പറുകൾ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് എന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ കാണും, ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കിട്ടും. അപ്പം എന്റെ പേപ്പറുകളൊക്കെ ഒരുപാട് പേര്, 10,000 മുകളിൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. വായിച്ച അവർ അതിന്റെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതൊരു പുതിയ അനുഭവമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ ഇതൊക്കെ മനസ്സിലാക്കും, അവർക്ക് ഇവിടെ വന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ജപ്പാനിലൊരു സംഭവം നടക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു വീക്കിലോ വന്ന് ഇതിനെക്കുറിച്ച് വായിക്കുമ്പോഴായിരിക്കാം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് കുറച്ച്. പക്ഷെ നമ്മുടെ ഒരു റിസർച്ച് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അങ്ങനല്ല, അതിന് വളരെ വ്യക്തമായിട്ട് ആധികാരികമായിട്ടാണ് നമ്മൾ അതിനകത്തിൽ എഴുതുന്നത്. അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിന് എഴുതുന്നത് കൊണ്ട് വായിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് മനസ്സിലാവും. അത് എന്താ പറയുന്നത്, അത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എഴുതാനായിട്ട് ശ്രമിക്കുന്നു.
4: 42 അന്താരാഷ്ട്ര പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യുക എന്നത് വലിയൊരു ദൗത്യമാണ്. ഈ പ്രക്രിയയിൽ സാർ ഒത്തിരി വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ?
6: ഇല്ല, 42 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടു. അപ്പം ഈ എഡിറ്റിംഗ് ഇതിന്റെ മേഖലയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ എങ്ങനെ ഒരു എഡിറ്ററായി അല്ലെങ്കിൽ ഒരു പബ്ലിഷറായി എന്നുള്ളതിനൊരു സ്റ്റോറിയുണ്ട്. അത് രസകരമായ സ്റ്റോറിയാണ്. അപ്പം എല്ലാവരും ഒരു വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ്. നമ്മൾ ഈ ഗവേഷണമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗവേഷണ പീരീഡിൽ നമുക്ക് ഇതുപോലെ പ്രബന്ധം വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലുള്ള ആർട്ടിക്കൽ പബ്ലിക്കേഷൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ജേണൽ പബ്ലിക്കേഷൻസ് ഒക്കെ വേണം. ഒരുപാട് ആർട്ടിക്കൽ പബ്ലിക്കേഷൻസ് വേണം. അപ്പം നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഇപ്പം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു ബുക്കിൽ പ്രസിദ്ധീകരിക്കണമെങ്കിൽ, ഒരു എഡിറ്റഡ് ബുക്കിൽ ഒരു സീനിയറായിട്ടുള്ള ഒരു പ്രൊഫസർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു ബുക്കിൽ അതിനെ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇവര് നമുക്ക് കുറച്ച് എമൗണ്ട് അവർക്ക് ചാർജ് ആയിട്ട് കൊടുക്കണം. അങ്ങനൊരു ഇതുണ്ട്. അപ്പം ഞാൻ 2017 ഗവേഷണം ചെയ്ത സമയം, അന്ന് എന്റെ ഓർമ്മ ശരിയാണ്, രസകരമാണ്, 3000 രൂപ അത്രയൊക്കെ പൈസ ഒക്കെ കൊടുക്കണം. അത് പബ്ലിഷ് എ പി സി ഉണ്ട്, ആർട്ടിക്കിൾ പ്രോസസിംഗ് ചാർജ് എന്ന് പറയും. അപ്പൊ അത്രയും പൈസ ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പ്രസിദ്ധീകരിച്ച് വരത്തുള്ളൂ. ഈവൻ ദോ നമ്മുടെ വർക്ക് നല്ലതാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ, അവരെടുക്കത്തുള്ളൂ, എടുത്താൽ പോലും നമ്മൾ അതിന് പൈസ കൊടുക്കണം. അങ്ങനൊരു രീതിയായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് നമുക്ക് അറിയാമല്ലോ, ഗവേഷണ മേഖലയിലേക്ക് പോയ സമയത്ത് ഈ ട്യൂഷൻ ഇല്ല, കാര്യങ്ങളില്ല, വളരെ ലിമിറ്റഡ്. ആകെ ശനി ഞായറും കിട്ടുന്ന, ആ ശനി ഞായറും പഠിപ്പിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ജീവിക്കാൻ വേണം, താമസിക്കുന്നിടത്തെ വാടക കൊടുക്കാൻ വേണം, ഭക്ഷണത്തിന് വേണം, യാത്രയ്ക്ക് വേണം, എല്ലാത്തിനോടാകുമ്പോൾ നമ്മൾ കുറച്ച് ടൈറ്റ് ആവും. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പം റിസർച്ച് വെച്ചതിന് ശേഷം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ എന്റെ കൂടെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങൾ 3 ചേർന്നാണ് എഡിറ്റ് അക്കാഡമിക് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നൊരു പബ്ലിക്കേഷൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ആദ്യത്തെ ബുക്ക് ഞങ്ങൾ 3 ചേർന്നാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. 2 അതിലൊരാള് ഒരു എഡിറ്റ് കോളേജിൽ, മലബാറിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പം ഞങ്ങൾ 3 തുടങ്ങിയാണ്. പിന്നെ ആദ്യത്തെ കഴിഞ്ഞപ്പോൾ തന്നെ അവര് 2 പതുക്കെ പതുക്കെ അങ്ങ് മാറി. പക്ഷെ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പുതിയ പുതിയ കോൾ ഫോർവേഡുകൾ വിടുകയും അങ്ങനെ എഡിറ്റിംഗ് മേഖലയിൽ വന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം വിദേശത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ ത്രൂ അല്ലേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിന്റെ റിവിഷൻസ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ രീതിയിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതിനെ സ്ട്രക്ചർ ചെയ്ത് തരണമല്ലോ. അപ്പം ഞാൻ ആദ്യമൊക്കെ വായിക്കുന്ന സമയത്ത് ഈ ഇവരുടെ കാര്യങ്ങൾ വായിച്ച് പ്രസിദ്ധീകരിച്ചു കൊടുക്കും. അന്നൊക്കെ ഞാൻ ചാർജ് ചെയ്യുന്നത് എന്റെ പ്രിന്റിംഗ് കോസ്റ്റ്, ഞാനത് പ്രിന്റ് ചെയ്യുന്നത് ഹരിയാനയിലോ അല്ലെങ്കിൽ അങ്ങനെ പഞ്ചാബില് അങ്ങനെയുള്ളടത്തൊക്കെ കൊടുത്ത് റേറ്റ് കുറച്ച് കിട്ടുന്നിടത്ത് കൊടുത്ത പുസ്തകം പ്രിന്റ് അടിക്കുന്നത്. പ്രിന്റ് അടിച്ചിട്ട് ഞാൻ പുസ്തകം അവരെ കയ്യിലെത്തിക്കും, ഇൻക്ലൂഡിംഗ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ വെറും 300 രൂപ, 350 രൂപയ്ക്ക്. അത് ഓർത്തോണം 2017 3000 രൂപ, 3500 രൂപ ഒക്കെ വെച്ച് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ 2020 300-350 രൂപയ്ക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പല അധ്യാപകരും എന്നോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, സാറിന് എങ്ങനെയാണ് ഇത്രയും കുറച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്? റീസൺ സിമ്പിൾ ആണ്. കാരണം നമ്മൾ അവിടെ നോക്കുന്നത് നമ്മുടെ അക്കാഡമിക് ആണ്, അവിടെ നമ്മൾ ഫൈനാൻഷ്യൽ അല്ല നോക്കുന്നത്, സാമ്പത്തികമല്ല നോക്കുന്നത്, അക്കാഡമിക് ആണ് നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് അങ്ങനെ പിന്തുടർന്നു വന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വലിയ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടായി, ഒരു കണക്ഷൻസ് ഉണ്ടായി. ഇപ്പൊ ഈവൻ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ കേരള സർവകലാശാല വരെ ബന്ധങ്ങൾ പടർന്ന് പന്തലിച്ച് ഇത്രയും വർഷത്തിന്.
4: അതുപോലെ പരസ്യങ്ങളിലെയും സിനിമകളിലെയൊക്കെ ജെൻഡർ മാറ്റങ്ങളെ കുറിച്ച് സാറ് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
6: ജെൻഡർ ഇപ്പൊ നമ്മളിപ്പോ സ്ഥിരം കേൾക്കുന്നതാണ്, ജെൻഡർ ഇക്വാളിറ്റി. അതെ, അപ്പം ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ അല്ലെ, യൂണിഫോം ഒക്കെ ജെൻഡർ ന്യൂട്രൽ ആക്കി. ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ, ഈ നമ്മുടെ ഇപ്പം റീസെന്റ് ഇപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അറിയാം, ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഇതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അതുമായി സംബന്ധിച്ച് ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട്. ആർട്ടിക്കിൾ ഇൻ ദ സെൻസ്, ഈ പരസ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്, നമ്മുടെ ചെറുപ്പത്തിൽ കാണുന്ന സമയത്ത് പരസ്യങ്ങൾ നോക്കിയാൽ മതി, സ്ത്രീകൾ പരസ്യങ്ങളായിട്ട് വരുന്ന നോക്കണം. അന്നത്തെ കാലത്ത് പരസ്യങ്ങൾ വരുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ആ സ്ത്രീകൾ ലീഡ് ചെയ്യുന്ന റോളെന്ന് പറഞ്ഞാൽ ഒരു എന്താ വീട്ടിലെ അമ്മ ഒരു ജോലിക്കാരിയായിട്ട് ചെയ്യുന്നത്, അല്ലെ ഒരു അമ്മൂമ്മയുടെ റോൾ. ഉദാഹരണത്തിന് സർഫ് എക്സൽ കൊച്ചുമകനെ കൊണ്ട് നടക്കുന്നു, അല്ലെ അമ്മ സഫോള എണ്ണയുടെ പരസ്യം, അല്ലെങ്കിൽ ആട്ടയുടെ പരസ്യം, ഉജാലയുടെ പരസ്യം, തുണി കഴുകുന്ന അമ്മയാണ്. അതെ അതെ. പക്ഷെ ഇപ്പോഴത്തെ പരസ്യങ്ങൾ നോക്കിക്കോളൂ, സ്ത്രീ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഈ പറയുന്ന എന്താ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്ന ഒരാളല്ല, അവള് അവിടെ സെൽഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ ഹോണ്ടയുടെ പരസ്യം നോക്കൂ, പ്ലഷറിന്റെ പരസ്യം നോക്കൂ, എന്താ ജോലിക്ക് പോകുന്ന ഒരു കാറിന്റെ പരസ്യം നോക്കൂ. വനിതകളുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു MG ഒക്കെ അഡ്വർടൈസ്മെന്റിൽ വനിതകളാണ് ചെയ്യുന്നത്. അത്രയും വലിയ വണ്ടി വനിതകൾ ഓടിച്ചുകൊണ്ട് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ അതിൽ മാറ്റം വന്നിട്ടുണ്ട് സമൂഹം. ഇനി മാറ്റം വരാനുണ്ട് നമ്മുടെ സമൂഹത്ത്, ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. പക്ഷെ അതുമായി അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, പിന്നെ എന്താ ഈ ബിസിനസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കോണമിയായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ, അതൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്.
5: ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2.

0: എംസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഒന്നരപ്പക്ഷിയാണെന്ന് രാവിലെ ഏതാണ്ട് പണിക്ക് പോന്നു.
1: താനധികം പരിഹസിക്കണ്ട, അവൻ രാവിലെ 6 മണിക്ക് കയറിയാൽ കൃത്യം 1.5 മണി വരെ ജോലി, അത് കഴിഞ്ഞ് വീട്ടിൽ പോവും. 7 മണിക്കൂർ പണി ചെയ്താ പോരായോ?
0: അത് ശരിയാ. രാവിലെ 9 മണിക്ക് വരുന്ന പണിക്കാര് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതെന്ന് കണക്ക് കൂട്ടിയാൽ അറിയാം.
1: ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലരും ആനന്ദനെ തന്നെ ആ പണിക്ക് വിളിക്കുന്നത്. കൃത്യമായി ജോലി ചെയ്യുന്നു മാത്രമല്ല വൃത്തിയായിരിക്കും.
0: മറ്റു തൊഴിലാളികൾക്കാർക്കും അവനെ ഇഷ്ടവുമല്ല,
1: ഇഷ്ടപ്പെടത്തില്ല. അവരുടെ കൂടെ ഒട്ടാനും വിവരയിന്ന് സാധനം മേടിക്കാനൊന്നും അവനെ കിട്ടത്തില്ല. അവന്റെ അമ്മാവന്റെ മോൻ പട്ടാളത്തിൽ നിന്ന് വന്നപ്പോ കൊടുത്ത സാധനം വരെ അവൻ വിറ്റ് കാശാക്കിയത്.
0: ആ, അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭം വരുമ്പോഴേ അവൻ കാശിനാരെ ആശ്രയിക്കേണ്ടി വരത്തില്ലല്ലോ.
1: അതെ, 365 ദിവസം പണിക്ക് പോന്ന ശിവനാഥനെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ ആട്ടോ വിളിച്ചിട്ട് അവസാനം ആട്ടോ കൂലി കൊടുക്കാൻ പോലും അവന്റെ ഈ കാശില്ലായിരുന്നു.
0: ഈ ആനന്ദൻ എന്താ ഈ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോയാല്?
1: മണ്ടത്തരം വിളിച്ചു പറയാടു, പല കോൺട്രാക്ടർമാരും അവനെ വിളിച്ചതാ. അവിടെ ഇവിടെ പണിക്ക് പോയാലേ ആനന്ദനെ കൊണ്ട് പരമാവധി പണി ചെയ്യിക്കും. 6-7 മണിയായാലും അവനെ വിടത്തില്ല. രാവിലെ ഏതാണ്ട് വർക്കും കഴിഞ്ഞ് വരുവാണെന്ന് തോന്നല്ലോടാ.
0: ഏതാണ്ട് കട്ടിപ്പണി ആയിരുന്നോ, വേർത്തിരിക്കുന്നല്ലോ സന്തോഷേ.
2: വർക്ക് ചെയ്ത് വിയർത്തത് മാത്രമല്ല അമ്മാവി, വർക്ക് ചെയ്തതാ വീട്ടിലേ വഴക്കിനും പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ കുഴഞ്ഞുപോയി.
1: അല്ലേ, പ്ലംബിംഗ് പണി ചെയ്യാൻ പോകുന്ന ഒത്തുതീർപ്പ് നിൽക്കണോ
2: അമ്മാവാ? നമ്മുടെ ചാരത്തോട്ടിലെ പുഷ്പഞ്ചാട്ടന്റെ വീട്ടിലേ അത്യാവശ്യമാണ്, ഞാനൊന്ന് ചെല്ലാൻ പറഞ്ഞു.
0: ചെന്നപ്പോ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗുസ്തി നടക്കുമായിരുന്നോ?
2: അവിടെ ചെന്നപ്പം അവിടുത്തെ സിങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, താഴോട്ട് പോകുന്നില്ല.
1: അലക്ക് കയറി അറിഞ്ഞായിരിക്കോടാ, ഒരു ചെറിയ കമ്പിയോ വല്ലതും ഇട്ടൊന്ന് കുത്തി ഇളക്കി താഴോട്ട് വിട്ടാ പോരായിരുന്നോ?
2: അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പുഷ്പഞ്ചേട്ടന്റെ ഭാര്യ ഇന്നലെ ചേച്ചി എന്താ ചെയ്യുന്നറിയാവോ? വെട്ടി തിളപ്പിച്ച വെള്ളം കോരി സിങ്കിലങ്ങൊഴിച്ച്.
0: അടഞ്ഞിരിക്കുന്ന സാധനം ഉരുകി പൊടന്ന് കരുതിയതായിരിക്കും.
2: പക്ഷെ ഉരുകിയതേ താഴോട്ടുള്ള പൈപ്പാ.
0: അയ്യോ,
1: ഇതാരും പറഞ്ഞു കൊടുത്തടാ ഇന്നലെ ഈ ബുദ്ധി?
2: യൂട്യൂബിലുണ്ടായിരുന്നെന്ന് പോലും, യൂട്യൂബിൽ.
0: എന്നിട്ടും തടസ്സം മാറാത്തപ്പോ നിന്നെ വിളിച്ചെന്തിനാ? യൂട്യൂബ് വിളിച്ചാ പോരായിരുന്നു?
2: അമ്മാവി, ഞാൻ ചെന്ന് സിംഗിൾ തൊട്ടപ്പോ തന്റെ എന്റെ കൈ അങ്ങ് പൊളി. ഇത് കണ്ടോ?
0: അയ്യോ,
1: അപ്പൊ വെള്ളം ശരിക്കും വെട്ടി തിളപ്പിച്ച് ഒഴിച്ചു കാണും.
2: അവസാനം കുറെ തണുത്ത വെള്ളം കോരി അങ്ങ് ഒഴിച്ച്. കൂടുതൽ ഒഴിക്കാനൊന്നും പറ്റത്തില്ല, സിങ്ക് ഏകദേശം നിറഞ്ഞു കിടക്കൂല്ലയോ.
0: ഇക്കാര്യത്തെ പറ്റി സംസാരിച്ച് പുഷ്പനും ഇന്ദ്രയും തമ്മിൽ വഴക്കിട്ട് കാണും.
1: അത് പിന്നെ ഏതൊരു ഭർത്താവും ചൂടായി പോവും.
2: അമ്മാവനെന്താ, പുഷ്പഞ്ചാട്ടം പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ ഉന്നര ചേച്ചി പറയാൻ തുടങ്ങും. പുഷ്പഞ്ചാട്ടൻ അടിക്കാനും ചവിട്ടാനും ചെല്ലും, ഞാൻ പിടിച്ചു മാറ്റും.
0: ഇന്നലെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരി അല്ല.
2: ഒരുവിധം വഴക്കൊന്ന് കോംപ്രമൈസ് ആയിട്ട് നിൽക്കുമ്പോഴേ നിരചേച്ചി പിന്നെയും കുണകുണകുണകുണാന്ന് പറയാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ തന്നെ പുഷ്പഞ്ചാട്ടൻ വീണ്ടും ചാടി ബഹളം വെച്ച് അടിക്കാൻ ചെല്ലും, ഞാൻ പിടിച്ചു മാറ്റാനും ചെല്ലും.
0: സിങ്കി കിടക്കുന്ന തിളച്ച വെള്ളം കോരി ഇന്നലെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ എന്താ?
2: എന്തോ ആയാലും 1500 രൂപയുടെ സാധനം വാങ്ങിച്ചോണ്ട് വന്ന് എല്ലാം ഒരുവിധം ഒപ്പിച്ച് ശരിയാക്കി കൊടുത്തു ഞാൻ.
0: ഇക്കണക്കൊരു പുഷ്പന്റെ തൊണ്ടയിൽ മീൻ മുള്ളു കയറിയാലേ, ഇന്നലെ തിളച്ച വെള്ളം കോരി പുഷ്പന്റെ തൊണ്ടയിൽ ഒഴിക്കല്ലേ?
1: തെറ്റു പറ്റിപ്പോയ ഇന്ദിര സൗമ്യമായിട്ട് അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ?
0: അത് പറയത്തില്ല, അവിവേക ചിത്തത്തിൽ മുളക്കില്ല ഔചിത്യത്തിന്റെ വേരുകൾ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിൽ പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ടീച്ചറെ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഇതാ ടീച്ചർക്ക് എന്റെ ചെറിയൊരു സമ്മാനം.
1: അയ്യോ, താങ്ക് യു രാഹുൽ, വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണെന്ന് ഓർത്ത് രാവിലെ തന്നെ ഈ റോസാപ്പൂവൊക്കെ സംഘടിപ്പിച്ചല്ലോ.
0: പിന്നെ ഓർക്കായിരിക്കുമോ ടീച്ചറെ, വർഷത്തിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ കുട്ടികൾക്കായിട്ടുള്ള ദിവസം ഉണ്ടെങ്കിലും ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർമാർക്കായിട്ടുള്ള ഒരു ദിവസമല്ലേ ഇത്?
1: അത് ശരിയാണ്. പക്ഷെ രാഹുലെ, ഒരു ടീച്ചറിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയാമോ?
0: എന്താണ് ടീച്ചർ, നല്ല മാർക്ക് വാങ്ങിക്കുന്നതാണോ ഞങ്ങള്?
1: മാർക്ക് മാത്രമല്ല, നിങ്ങൾ നല്ല മനുഷ്യരായി വളരുന്നത് കാണുമ്പോഴാണ് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ മനസ്സ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. നിങ്ങൾ നേടുന്ന ഓരോ വിജയവും ഞങ്ങളുടെ വിജയം കൂടിയാണ്.
0: അത് ശരിയായിരിക്കും. പക്ഷേ ഈ ടീച്ചർമാര് ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും വഴക്കു പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ദേഷ്യം തോന്നാറുണ്ട് കേട്ടോ.
1: തീർച്ചയായിട്ടും ദേഷ്യമൊക്കെ തോന്നും. ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കരുതെന്ന് പറയുന്നതും ഹോംവർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നതുമൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു വിളക്ക് സ്വയം കത്തിച്ചുകൊണ്ടല്ലേ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നത്. അതുപോലെയാണ് രാഹുൽ അധ്യാപകരും.
0: അത് ശരിയാണ് ടീച്ചറെ. അക്ഷരങ്ങൾ മാത്രമല്ലല്ലോ, ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളെ പോലുള്ള ഓരോ കുട്ടികളുടെയും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന എല്ലാ അധ്യാപകർക്കും എന്റെയും എന്റെ കൂട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേരുകയാണ്.
1: വളരെ നന്ദി രാഹുൽ. നിന്നെ പോലെയുള്ള വിദ്യാർത്ഥികളാണ് ഓരോ അധ്യാപകന്റെയും അഭിമാനം. എല്ലാ കുട്ടികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഇന്ന് ടെക്കി ടോക്കിയിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും ടെക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഫോണിൽ ഒളിച്ചിരിക്കുന്ന കിടിലൻ സെറ്റിംഗ്സ് മുതൽ നമ്മൾ ദിവസവും ഉപയോഗിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ടെക് ട്രിക്കുകൾ വരെ, ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഇന്നത്തെ ടെക്കി ടോക്കിയിലുണ്ട്. അപ്പോൾ ഫോൺ കയ്യിലെടുത്തോളൂ, വിരൽ സ്ക്രീനിൽ റെഡിയാക്കി വെച്ചോളൂ, കാരണം ഇനി കേൾക്കുന്നത് ടെക്നോളജി അല്ല, ടെക്നോളജിയുടെ തന്ത്രങ്ങളാണ്. അപ്പോൾ ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം.
1: സവാൽ.

0: 91.2 Techie Talkie ആണിത്. കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നമ്മൾ പല വെബ്സൈറ്റുകളിലും കയറുമ്പോൾ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് തെളിയിക്കാനായിട്ട് ക്യാപ്ചർ കാണിക്കാറുണ്ട്. നമ്പറുകൾ ടൈപ്പ് ചെയ്യാം, അക്ഷരങ്ങൾ തിരിച്ചറിയാം, ചിത്രങ്ങൾ ചിലത് തിരഞ്ഞെടുക്കാം. ഇങ്ങനെ സാധാരണ കാര്യമാണ്. പക്ഷേ സൂക്ഷിക്കണം, ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇത് വെബ്സൈറ്റിൽ കയറാനുള്ള ചെറിയ ആപ്പായിരിക്കുമെന്ന് കരുതി ഡൗൺലോഡ് ചെയ്യരുത്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിലേക്കും സ്വകാര്യ വിവരങ്ങളിലേക്കും അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, ക്യാപ്ചർ എന്നാൽ നിങ്ങളൊരു റോബോട്ട് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു പരിശോധന മാത്രമാണ്, പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലക്ഷണമല്ല. അതിനാൽ ഇനി മുതൽ ക്യാപ്ചർ കണ്ടാൽ നമ്പർ ആണെങ്കിൽ നമ്പർ നൽകുക, അക്ഷരമാണെങ്കിൽ അക്ഷരം നൽകുക, ചിത്രമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. പക്ഷേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നിർത്തുക. ഇത് നിങ്ങളുടെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. ഇതുപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഇതിപ്പോൾ ഹാക്കിങ്ങിന്റെ കാലമാണ്. അതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ സുരക്ഷയ്ക്ക് കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. യെസ്, നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക് ലോകത്തെ പുതു പുത്തൻ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനെ കുറിച്ചാണ്. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ സുരക്ഷയ്ക്ക് കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ സെറ്റിംഗ്സ് തുറക്കുക, അവിടെ ഗൂഗിൾ സർവീസിലേക്ക് പോകുക, തുടർന്ന് സെക്യൂരിറ്റി ആൻഡ് സൈനിങ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ഓപ്ഷനുകൾ കാണാം. അതിൽ റിക്കവർ ഇമെയിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള മറ്റൊരു മെയിൽ അഡ്രസ്സ് റിക്കവറി മെയിലായിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തിരിച്ചു പിടിക്കാൻ ഇത് സഹായിക്കും. അടുത്തതായി ഗൂഗിൾ നൽകുന്ന സെക്യൂരിറ്റി കോഡ്, ബാക്കപ്പ് കോഡ് എന്ന് പറയും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുന്നതോ നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ റിക്കവറി കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ ടെക് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ടെക്കി

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. അപ്പോൾ ടെക് വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളുടെ പേരിൽ എത്ര മൊബൈൽ കണക്ഷനുകൾ ആക്റ്റീവായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിൽ എടുത്തുള്ള സിം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സഞ്ചാർ സാത്യ പോർട്ടലിൽ ടാഫ്കോൺ സേവനം ഉപയോഗിക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരിശോധന നടത്തി OTP വെരിഫിക്കേഷൻ ചെയ്താൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ കണക്ഷനുകളുടെ വിവരങ്ങൾ പരിശോധിക്കാം. പരിചയമില്ലാത്ത നമ്പർ കണ്ടാൽ അത് അവഗണിക്കരുത്. അത് നിങ്ങളുടേതല്ലെങ്കിൽ അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. കാരണം നമ്മുടെ പേരിൽ എന്തൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത് എന്നറിയുന്നതും ഡിജിറ്റൽ സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ടെക്കി ടോക്കി ഇന്നത്തെ ടിപ്പ് ഓർമ്മയിൽ വെച്ചുള്ളൂ. നിങ്ങളുടെ പേരിൽ എത്ര സിം ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ. സുരക്ഷിതമായിരിക്കൂ. ഇതേയുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.
1: You're listening to Enter Radio 91.2.

ഓടരുത് ഓടരുത് അമ്മ വളരെ

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ എഥിനാണ്. നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ നോക്കുന്നവർക്ക് നമുക്കൊരു കിടിലൻ ചെറിയൊരു പണി കൊടുത്താലും, നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റൊരാൾ പുതിയ ഫോണിൽ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് എത്ര എളുപ്പത്തിൽ അകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് പാസ് കീ. അതെ, നമ്മൾ പല ആപ്പുകളിലും പാസ്വേഡിന് പകരം പിൻ നമ്പർ, ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ പാസ് കീയും. പ്രത്യേകിച്ച് ഫോൺ മാറ്റുമ്പോഴോ അക്കൗണ്ട് വീണ്ടും വെരിഫൈ ചെയ്യേണ്ട സാഹചര്യങ്ങളിലോ ഇത് അധിക സുരക്ഷ നൽകാൻ സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വാട്സപ്പ് തുറക്കുക, അവിടെ സെറ്റിംഗ്സ് എടുക്കുക, അതിൽ അക്കൗണ്ട് എന്ന ഓപ്ഷൻ എടുക്കുക, അവിടെ പാസ് കീ എന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടെ കാണുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് പാസ് കീ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾ ഒ ടി പി മാത്രം ആശ്രയിക്കുന്നതിന് പകരം നിങ്ങളുടെ ഫോണിലെ സുരക്ഷാ സംവിധാനവും വെരിഫിക്കേഷന്റെ ഭാഗവുമാകും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റി ഒരു ലെവൽ കൂടി കൂടും. പക്ഷെ ഓർക്കണം, ഒ ടി പി ആരോടും ഷെയർ ചെയ്യരുത്, സംശയമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അരുത്. ഇത്തരത്തിലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.
1: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെയുള്ളത് അർജന്റീനയാണ്. പുതിയ ടെക്നോളജി വരും, പുതിയ ട്രിക്കുകൾ വരും, പക്ഷെ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥ സ്മാർട്ട്. അറിയാത്തത് അറിയാം, അറിയുന്നത് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കാം. അങ്ങനെ നമ്മുടെ ടെക് ലോകം കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അതുപോലെ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HR&J മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: ഇങ്ങനെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായി.

0: ഒരുമിച്ച് കിട്ടാനോ
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഇത് കണ്ടോടാ, ഇടുങ്ങി നടുങ്ങി ഒടുങ്ങി മടങ്ങി അടങ്ങി ഒതുങ്ങി കടുവായി കിട്ടുപ പിടിക്കുന്നു, മരയോന്തിനു ചായ മടിക്കുന്നു.

വരും വരം തരും.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും, കേൾക്കൂ ഏക റേഡിയോ 91.2.
4: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.
8: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: You're listening Enter Radio 91.2.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
5: സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
8: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: എന്തോടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
2: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപ.

0: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: യു ആർ ലിസ്ണിംഗ് എന്റർ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ.

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിൽ ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3rd സീസണ് കൊടിയിറങ്ങുന്നത്.
1: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൌന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാംഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവൃത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാംഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാംഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
1: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎച്ച്എയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ ടി ട്വന്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കെ സി എൽ മൂന്നാം

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മെടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കേരളത്തിന്റെ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പാഠപുസ്തകം ഒരു നല്ല അധ്യാപകനാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജ്ജന.

നമ്മളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ, അറിവിന്റെ വെളിച്ചം തന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ ഓർക്കാൻ ഒരു ദിവസം കൂടി. പണ്ടൊക്കെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെയും മനസ്സിൽ അധ്യാപകർ എന്നാൽ ഒരു പ്രത്യേക സ്ഥാനമായിരുന്നു. വഴിയിൽ വെച്ചോ ദൂരെ നിന്നെങ്ങാനും മാഷിനെയോ ടീച്ചറിനെ കണ്ടാൽ മതി, അത്രയും നേരം മടക്കി കുത്തി നിന്ന മുണ്ടൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താഴെയിടും. എന്തിനേറെ പറയുന്നു, മാഷി വരുന്ന വഴിയിൽ നിന്നും മാറി നടക്കാൻ പോലും ഒരു ഭയവും ബഹുമാനവുമായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ അത് വെറും ഒരു ഭയമായിരുന്നില്ല, മറിച്ച് നമ്മളെ മനുഷ്യരാക്കി മാറ്റിയ ഗുരുക്കന്മാരോടുള്ള ബഹുമാനമായിരുന്നു. നമ്മൾ രക്ഷപ്പെടണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നവർ, അവരുടെ മക്കളെപ്പോലെ തന്നെ നമ്മളെ കണ്ടവർ. ഗു എന്നാൽ സംസ്കൃത വാക്കിൻ്റെ അർത്ഥം അറിവില്ലായ്മയുടെ അന്ധകാരം എന്നാണ്. രു എന്നാൽ അത് തുടച്ചു നീക്കൽ. ഗുരു അങ്ങനെയാണ്, അന്ധകാരം തുടച്ചു നീക്കി പ്രകാശമാക്കി മാറ്റും. പക്ഷേ ഒന്ന് പറയാതെ വയ്യാട്ടോ, വിദ്യാഭ്യാസവും അധ്യാപകരും ഒരു കാലത്ത് യാന്ത്രികമായിരുന്നില്ല, സ്വാഭാവിക മനുഷ്യരായിരുന്നു. ഒരു പക്ഷേ അറിവിനേക്കാൾ കൂടുതൽ വികാരത്തോടെയും വിവേകത്തോടെയും ചേർത്ത് പിടിച്ച ഒരുപാട് അധ്യാപകരുടെ ഓർമ്മകളുണ്ട് നമ്മുടെ ഒക്കെ മനസ്സിൽ. ഇന്ന് വിദ്യാഭ്യാസം വെല്ലുവിളി നേരിടുന്ന രീതി തന്നെയാണ്. കാരണമേ, അന്നത്തെ കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ. അന്നത്തെ 100 കുട്ടികൾക്ക് സമമാണ് ഇന്നത്തെ 10 കുട്ടികൾ എന്ന് പറയാം. ആ അധ്യാപകരുടെ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത്

പ്രയാസം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ച് കഴിക്കേണ്ടി വന്ന അധ്യാപകന്റെ ജീവിതത്തെക്കുറിച്ച് കണ്ണീരണിയിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട് കാലത്തിന്റെ പുസ്തകത്താളുകൾ. ചെറിയ ശമ്പളത്തിനും ചെറിയ സ്വപ്നങ്ങളുമായി ചെറിയ ലോകത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറിക്കൊണ്ട് ജീവിച്ച കുറേ നല്ല അധ്യാപകരുടെ ഓർമ്മകൾ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ഇന്ന് ക്ലാസ്മേറ്റുകൾ ആഘോഷിക്കുന്ന കാലമാണല്ലോ. എല്ലാവരും അവസാനം സ്കൂളിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. പക്ഷേ ആ സ്കൂളിലേക്ക് എത്തിച്ചു തന്നതിന് കാരണമായ അക്ഷരമുറ്റത്തെ മണ്ണിലിരുന്നു

അക്ഷരം പഠിപ്പിച്ചു തന്ന ആശാ ടീം ആശാനെന്ന പേരിൽ വിശേഷിക്കപ്പെട്ട ചില മനുഷ്യരുണ്ട്. ഗതികേടിലാണ് അവർ ജീവിച്ചത്, ഗതികേടിൽ തന്നെയാണ് അവർ മരിച്ചത്. ഇന്നത്തെ കാലത്തെ ബോണസ് ചർച്ചകളുടെയോ അതിനപ്പുറത്തെ വരുമാനത്തിൻ്റെ ശമ്പള സ്കെയിലുകളുടെ കഥകളൊന്നും അവർക്കറിയില്ലായിരുന്നു. ഹരിയും ശ്രീയും ഖായും നായും പായും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഉരുവിടുന്ന ശീലങ്ങളായിരുന്നു. ഗതികേടിൻ്റെയും സങ്കട പെരുമഴിയുടെയും സംഗീതമുണ്ട് അവരുടെ ഉച്ചാരണത്തിൽ. ഒരു പ്രത്യേക താളത്തിൽ അവരാവർത്തിച്ച് ആവർത്തിച്ച് അക്ഷരങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ആ താളം അവരുടെ ഹൃദയവേദനയുടെ താളം കൂടിയായിരുന്നു. ഒരുപാട് പേർ അവരുടെ കൂട്ടത്തിലില്ല, ഇനി അത് പഠിപ്പിക്കാൻ ആരും തയ്യാറാവില്ല. അന്ന് ആ പാവങ്ങൾ തയ്യാറായത് അവരെ നോക്കുന്ന ആ കണ്ണുകളിൽ ആകാശത്ത് കാണുന്ന നക്ഷത്രത്തെപ്പോലെ ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാരി വലിച്ച് ചിന്തിക്കുകയും വാരി വലിച്ച് മോഹിക്കുകയും ചെയ്തിരുന്നില്ല. അവരുടെ ഓർമ്മകൾക്ക് എൻ്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയതാണ്.

അന്നത്തെ അധ്യാപകർക്കേ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ പോലെ ഓമന പേരുകളായിരുന്നില്ല, ഡായും ഡിയും ഒക്കെയാണ് വിളിച്ചത്. ആ വിളിച്ചിരുന്നതിൽ നമുക്കൊട്ടും പരിഭവം ഉണ്ടായിരുന്നില്ല, അവർക്കും ഉണ്ടായിരുന്നില്ല, നമ്മുടെ മാതാപിതാക്കൾക്കും ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല. കാരണമേ ആ സാർ അങ്ങനെയും വിളിക്കും, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അന്നത്തെ ശരി. ഇന്നൊന്ന് നോക്കി, നമ്മുടെ മക്കളെ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് സഹിക്കാനാകില്ല. നമുക്ക് സഹിക്കാനാവാത്തതിന്റെ കാരണത്തിന്റെ പ്രധാനം അവർക്കത് സഹിക്കാനാവില്ല എന്നതാണ്. പിന്നെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും കരുതിയാണ് അവർ നടന്നു പോയത്. റോഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അവരും ഉണ്ടാകും നമ്മുടെ കൂടെ. മാറി നടക്കട അല്ലെങ്കിൽ വണ്ടി തട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരമ്മയുടെ ശാസനയോട് കൂടിയാണ് അവർ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. എന്നാൽ ഇന്നങ്ങനെ ഒന്നും പറയാനാളില്ല. പറഞ്ഞാൽ തന്നെ ഒട്ടും കേൾക്കാൻ ചിലപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുകയുമില്ല. ഞാൻ പറഞ്ഞതേ, ഈ ദിനവും പോസ്റ്റുകളും കുറിപ്പുകളും ഒക്കെ എഴുത്തും നടക്കുന്നതല്ലാതെ അതിനപ്പുറമുള്ള സ്നേഹം ചേർത്ത് വെച്ച്, കടപ്പാടുകൾ തുന്നിച്ചേർത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വൈകാരിക ബന്ധം അതണഞ്ഞു പോയിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടതോടുകൂടി പാരസ്പര്യതയുടെ ജീവൻ എന്ന നീക്കുമായി ഇല്ലാതാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ അധ്യാപക ദിനം ഓർക്കുമ്പോൾ സാങ്കേതികമായ ദിനങ്ങൾക്കപ്പുറത്ത് ഹൃദയ സാന്നിധ്യത്തിൽ വൈകാരികതയും എത്രമേലുണ്ടെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൂടി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലേ ഈ ദിനത്തിനൊക്കെ ഒരു ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലേ. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഒരക്ഷരം മരിക്കാതിരിക്കുന്ന കാലത്തോളം അധ്യാപകരും മരിക്കുന്നില്ല. കാരണം തലമുറകൾ ഇങ്ങനെ മാറി മാറി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഖുർആനും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെയും അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും പ്രാധാന്യം ഒട്ടേറെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നാഥൻ്റെ നാമത്തിൽ വായിക്കാനാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പറയുന്നത്. വായിക്കുക, അറിവ് നേടുക, ആ അറിവിൻ്റെ വിശുദ്ധി സൂക്ഷിക്കുക, ആ അറിവ് സത്യത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുക, ആ അറിവ് നന്മയ്ക്കായി ഉപയോഗിക്കുക, അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായത്. അധ്യാപകർ ഒരു കാലത്ത് നമ്മളെ പല അവസരങ്ങളിലും ചേർത്ത് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം തന്ന് കലാപരിപാടിയിൽ പരിശീലിപ്പിച്ച് സന്തോഷത്തോടെ കൊണ്ടു നടന്നവരാണ്. അവർക്കൊക്കെയും നമ്മൾ കേവലം വിദ്യാർത്ഥികളോ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കൂട്ടുന്നതിനുള്ള തലയെണ്ണലായിരുന്നില്ല, മറിച്ച് അവരുടെ മക്കളായിരുന്നു. ആ സ്നേഹവും സന്തോഷവുമൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ഇന്നുമുണ്ട്. ഇന്നും അവർ നമ്മുടെ ഹൃദയങ്ങളിൽ മരിച്ചിട്ടില്ല. ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മളറിയാതെ നിശബ്ദരായി പോകാറുണ്ട്. ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുളുമ്പാറുണ്ട്. ആ ഓർമ്മകളാണ് ഒരധ്യാപകന് ബാക്കിയാകുന്നത്. മുന്നിലിരിക്കുന്ന ക്യാമറ കണ്ണുകൾ പോലുള്ള കുഞ്ഞുങ്ങളെ ശരിയുടെ പാതയിലേക്ക് നയിച്ചും അവരെ മുന്നോട്ട് വഴികാട്ടിയായും പ്രകാശമായി മാറി അവർ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില ശരിയുടെയും സത്യത്തിൻ്റെയും പ്രതിഫലമാണ് അവരെ മോഹിക്കുന്നത്. ആ ഓർമ്മകൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അധ്യാപകരുടെ സ്മരണ, അവരുടെ സ്മാരകം അവരാ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകൾ ഒന്നും രണ്ടും പറഞ്ഞാൽ ചിലപ്പോൾ നീതിയാകില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ അക്ഷരം ഇതിനു വേണ്ടി പഠിപ്പിച്ച എല്ലാവരെയും ഓർക്കുന്നു. ഒപ്പം ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കുറച്ച് കൂടുതൽ തന്ന അവരും ഇതിൻ്റെ ഭാഗമാണ്. മുഷിഞ്ഞ വേഷത്തിൽ ബുദ്ധിമുട്ടുകാരായി ജീവിച്ച് അവരെയും ഓർക്കാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.